0: മാഷാ അല്ലാ, ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമിൽ നാം കേട്ടത് അഷേഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ വിശുദ്ധ ഖുർആൻ പാരായണം.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. നിങ്ങൾ ഇതുവരെ കേട്ടത് സൂറ ഗാഫിർ 10 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ ബാസിത് അബ്ദുസ്സമദ്.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിൻ്റെ നിരന്തരമായ കേൾവിയും ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളും, അതിലുപരി വിശുദ്ധ ഖുർആനിനെ ആഴത്തിൽ പഠിക്കാനും പീസ് ഖുർആൻ റേഡിയോ പുതിയൊരു പുലരി കൂടി സമ്മാനിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ സൂറത്ത് യൂനുസ് 71 മുതൽ 76 വരെയുള്ള വചനങ്ങളുടെ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജ്വാനി.
2: أعوذ بالله من الشيطان الرجيم

0: ജസാക്കല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ സൂറത്ത് യൂനുസ് 71 മുതൽ സൂറത്ത് യൂസുഫ് 76 വരെയുള്ള വചനങ്ങളുടെ പാരായണം. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി.
1: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
2: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട് ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരിയകളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിന് മാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ, കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചുപോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذي

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ. ശ്രോതാക്കൾ കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ സ്വാഭാവികമായും നാം മറന്നുപോകുന്ന, ശ്രദ്ധിക്കാതെ പോകുന്ന നിയമങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹാഖ 44 മുതൽ 52 വരെ വചനങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നാം മനസ്സിലാക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
4: ഇന്നൽ ഹംദലില്ലാ, സല്ലി വസല്ലിം അലാ റസൂലിനിൽ കരീം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തുൽ ഹാഖ 44-ാമത്തെ ആയത്ത് മുതൽ. വലൗ തഖവ്വൽ അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്ന മിൻഹു ബിൽ യമീൻ മിൻഹു റിയലത്. നൂൻ സാക്കിനക്ക് ശേഷം ഹ ആണ്. ഇലഹർ ഒട്ടു മണിക്കണ്ട. മിൻഹ മിൻഹു എന്നു പറഞ്ഞാൽ മതി. സുമ്മ ലഖത്അന സുമ്മ മീമും ശദ്ദത നന്നായിട്ട് മണിക്ക. ലഖത്അന മിൻഹുൽ വതീൻ മിൻഹു വീണ്ടും അത് തന്നെ ഇലഹർ അൽവത്തീൻ. ഫമാമിൻകും ഫമാമിൻകും എങ്ങനെ ഫമാമിൻകും ആ പിന്നെ മിൻകും മിൻ രണ്ട് മീം എടുത്തു വന്നു. പിന്നെ മിൻ അഹദ് ഇൽഹാർ. അപ്പോൾ ഫമാമിൻകും മിൻ അഹദ് അഹദ് അവിടെയും ഉണ്ട്. മിൻ അഹദിൻ അൻഹു. അപ്പോൾ മിൻ അഹദിൻ അൻഹു രണ്ട് ഇൽഹാർ. ഒന്ന് തൻവീന് ശേഷം അയിനാണ്, മറ്റത് അൻഹു. നൂനിസാക്കിന് ശേഷം ഹ. അപ്പോ മിൻ അഹദിൻ അൻഹു ഹാജിസീൻ വഇന്നഹു ലതദ്കിറത്തുൻ വഇന്നഹു നൂനും ശദ്ദത നന്നായിട്ട് മണിക്ക. ലതദ്കിറത്തുൻ ലിൽ തൻവീന് ശേഷം ലാമാണ്. അപ്പോ ഒട്ടും ഊന്നത്തില്ലാതെ അത് ഇരട്ടിപ്പിക്കുക. ഇതൊക്കാം ബിലാകുന്ന തദ്കിറത്തുല്ലിൽ തദ്കിറത്തുല്ലിൽ മുത്തഖീൻ ഇന്ന നഅലമു വ ഇന്ന നഅലമു അന്ന മിൻകും അന്ന മിൻകും മിൻകും തന്നൂൻ സാക്കിന് ശേഷം കാഫാണ്. ഇഖ്ഫാ നന്നായിട്ട് മണിക്കുക. അന്ന മിൻകും മുകദ്ദിബീൻ وَإِنَّهُ لَحَسْرَةٌ لَحَسْرَةٌ تنوين ششم عينان لَحَسْرَةٌ عَلَى لَحَسْرَةٌ عَلَى الْكَافِرِينَ تنوين ششم عينان اتماني كندا أبو لَحَسْرَةٌ عَلَى
5: لَحَسْرَةٌ عَلَى الْكَافِرِينَ
4: وَإِنَّهُ لَحَقُّ الْيَقِينَ فَسَبِّحْ بِاسْمِ റബ്ബിക്കൽ അളീം. അതാ അല്ലേ, വലൗ തഖവ്വല അല്ലേ, വലൗ തഖവ്വല.

0: വഇന്നഹു നിന്ന അന്ന ഏതൊക്കെ നൂന് ശബ്ദുണ്ടോ എവിടെയുണ്ടോ? നല്ലോം മണിക്ക അത് ഒരു സംശയം വേണ്ട. അതിൻ്റെ മുമ്പത്തെ അക്ഷരോ പിന്നത്തെ അക്ഷരോ ഒന്നും അതിന് പ്രശ്നമല്ല.
1: അലീം
0: പറഞ്ഞിടത്ത് എന്തേ ഫസബ്യ ഒന്നുകൂടി അപ്പോ സൂറത്തുൽ ഹാഖ അവസാനിച്ചു. 52 ആയത്തുകൾ 52 ആയത്തുകളാണ് നമ്മൾ ഓതി കഴിഞ്ഞു. ഇനി അടുത്ത സൂറത്ത് ഏതാ? സൂറത്തുൽ ഖലമാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം ഇൻഷാല്ലാ. സൂറത്തുൽ ഖലം അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് പാരായണ പഠനം സൂറത്തുൽ ഹാഖ 44 മുതൽ 52 വരെ വചനങ്ങളുടെ പാരായണ നിയമത്തെ സംബന്ധിച്ച് ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: أعوذ بالله من الشيطان الرجيم
4: فلا تحسبن الله مخلف وعده رسل

0: ഉണ്ടാകരുത്.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്ന് വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റിലും

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത് പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
3: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കതീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: أعوذ بالله من الشيطان الرجيم. قل

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംൽ 59 മുതൽ 66 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖാമിദി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840 www.peaceradio.com.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് മുദ്ദസിറിലെ 16 മുതൽ 25 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
3: വചനം 16. വാക്കർത്ഥം: ലാ തുഹർരിക്, നീ ഇളക്കരുത് അഥവാ ചലിപ്പിക്കരുത്. ബിഹി, അതും കൊണ്ട്, അതുമായി. ലിസാനക, നിന്റെ നാവ്. ലിതഅജല ബിഹി, അതിനെ നീ ധൃതിപ്പെടുവാൻ വേണ്ടി.
4: ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി.
3: നബിയെ, നീ അതിന് അഥവാ ഖുർആന് ധൃതി കൂട്ടുവാൻ വേണ്ടി നിന്റെ നാവിനെ അതും കൊണ്ട് നീ ഇളക്കേണ്ട. വചനം 17. വാക്കർത്ഥം: ഇന്ന അലൈന, നിശ്ചയമായും നമ്മുടെ മേലാണ് ബാധ്യത. ജംഅഹു, അതിനെ ഒരുമിച്ച് കൂട്ടൽ അഥവാ സമാഹരിക്കൽ. വഖുർആന, അതിനെ ഓതിത്തരലും.
4: ഇന്ന അലൈന ജംഅഹു വഖുർആന,
3: നിശ്ചയമായും അതിനെ അഥവാ നിന്റെ മനസ്സിൽ സമാഹരിക്കലും അത് ഓതിത്തരലും നമ്മുടെ മേലാണ് ബാധ്യത ഉള്ളത്. വചനം 18. വാക്കർത്ഥം: ഫഇദ ഖറഅനാഹു, അങ്ങനെ അഥവാ ആകയാൽ നാം അതിനെ ഓതിയാൽ അഥവാ ഓതിത്തന്നാൽ. ഫത്തബിഅ, നീ പിൻപറ്റുക, തുടരുക. ഖുർആന, അതിന്റെ വായനയെ, ആ വായനയെ. ആകയാൽ നാം അത് ഓതിത്തന്നാൽ നീ ആ ഓത്ത് പിൻപറ്റിക്കൊള്ളുക. വചനം 19. വാക്കർത്ഥം: സുമ്മ, അനന്തരം. ഇന്ന അലൈന, നിശ്ചയമായും നമ്മുടെ മേലാണ് ബാധ്യത. ബയാന, അതിന്റെ വിവരണം, വിവരിക്കൽ.
4: ثُمَّ إِنَّ عَلَيْنَا
3: بَيَانَهُ, പിന്നീട് അത് വിവരിച്ചു തരലും നമ്മുടെ മേലാണ് ബാധ്യത ഉള്ളത്. 16 മുതൽ 19 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ ആശ്വാസപ്രദമായ ഒരു ഉപദേശമാണ് ഈ വചനങ്ങളിൽ അല്ലാഹു നൽകുന്നത്. സൂറത്ത് ത്വാഹ 114-ാം ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പ്രസ്താവിച്ചതുപോലെ, ജിബ്രീൽ അലൈഹിസലാം ഖുർആന്റെ വഹിയുമായി വരുമ്പോൾ അദ്ദേഹം സ്ഥലം വിടുന്നതിന് മുമ്പ് തന്നെ അത് മനഃപ്പാഠമാക്കുവാനും മറന്നു പോകാതിരിക്കുവാനും വേണ്ടി തിരുമേനി അത് ധൃതിയിൽ നാവിളക്കി ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നുവെന്നും ഇത് സംബന്ധിച്ചാണ് ഈ വചനങ്ങൾ അവതരിച്ചതെന്നും ബുഖാരിയും മുസ്ലിമും മറ്റും ഉദ്ധരിച്ച ഹദീസുകളിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ സാഹസപ്പെടേണ്ടതില്ലെന്നും അത് മനസ്സിൽ സമാഹരിച്ച് ഉറപ്പിച്ചു തരലും വേണ്ടതുപോലെ പാരായണം ചെയ്തു തരലും നമ്മുടെ ബാധ്യതയാണെന്നും ഓതിത്തരുമ്പോൾ അത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ മതിയെന്നും അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ മതിയെന്നും അല്ലാഹു നബി സല്ലല്ലാഹു

0: സമാഹരിച്ചു തരൽ നമ്മുടെ ബാധ്യതയാണ്. ഇന്ന അലൈന ജംഅഹു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം, അപ്പോൾ അവതരിക്കുന്ന വചനങ്ങൾ മറന്നുപോകാതിരിക്കത്തക്കവണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ അപ്പോൾ തന്നെ ഉറപ്പിച്ചു പാഠമാക്കി കൊടുക്കുന്നു എന്നത്ര. മുസ്ഹഫുകളിൽ ഇന്ന് ഈ കാണുന്ന വിധത്തിൽ ഖുർആന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ക്രോഡീകരണമല്ല ഇതുകൊണ്ട് ഉദ്ദേശ്യം എന്ന് വ്യക്തമാണ്. ഈ ക്രോഡീകരണത്തെപ്പറ്റി മുഖവുരയിൽ വിവരിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഖുർആൻ വിവരിക്കുന്നതിൻ്റെ ബാധ്യതയും അള്ളാഹുവിനാണ്. തുമ്മ ഇന്ന അലൈന ബയാന എന്ന് പറഞ്ഞുവല്ലോ. ഈ വാഗ്ദാനം നിറവേറ്റപ്പെടുന്നത് പ്രധാനമായും രണ്ട് പ്രകാരത്തിലായിരിക്കും. ഒന്ന്, ചില വചനങ്ങളിൽ സംക്ഷിപ്തമായോ സൂചനയായോ വ്യംഗ്യമായോ മറ്റോ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മറ്റു ചില വചനങ്ങൾ മുഖേന വ്യക്തമായും വിശദമായും വിവരിച്ചു കൊടുക്കുക. ഖുർആന്റെ ചില വശങ്ങൾ ചില വശങ്ങൾക്ക് വ്യാഖ്യാനം നൽകുന്നുവെന്ന് പറയുന്നതിൻ്റെ സാരം ഇതാണ്. രണ്ട്, ഖുർആൻ വചനങ്ങൾ മുഖേനയല്ലാതെ അഥവാ വഹീന്റെ പല ഇനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരിനം മുഖേന ആവശ്യമായ വിശദീകരണങ്ങൾ നൽകുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെയും ചര്യകളിലൂടെയും ഇത് നമുക്ക് ലഭിക്കുന്നു. തിരുമേനിയുടെ സുന്നത്തുകൾ ഖുർആന്റെ വ്യാഖ്യാനമാണെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശ്യം ഇതാണ്. ഖിയാമത്ത് നാളിനെയും അതിനെ നിഷേധിക്കുന്നവരെയും കുറിച്ചായിരുന്നുവല്ലോ മുൻ ആയത്തുകളിലെ സംസാരം. ഇടക്ക് വച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില ഉപദേശങ്ങൾ നൽകുകയുണ്ടായി. ഒരുപക്ഷെ ഈ സ്ഥാനത്ത് വച്ച് തന്നെ ഈ ഉപദേശം നൽകേണ്ടുന്ന പ്രത്യേക സന്ദർഭം നേരിട്ടിരുന്നുവെന്നും വരാം. അതുകൊണ്ടായിരിക്കാം ഇവിടെ വച്ച് തന്നെ അക്കാര്യം ഉണർത്തിയത്. അള്ളാഹുവിനറിയാം. ഏതായാലും അടുത്ത വചനങ്ങളിൽ മുൻ സംസാര വിഷയം തന്നെ തുടരുന്നു. വചനം 20, വാക്കർത്ഥം. കല്ല, അങ്ങനെയല്ല, വേണ്ട. ബൽ തുഹിബ്ബൂന, എങ്കിലും അഥവാ പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. അൽ ആജില, ക്ഷണികമായതിനെ, വേഗം കഴിയുന്നതിനെ. മനുഷ്യരെ, അങ്ങനെ വേണ്ട, പക്ഷേ നിങ്ങൾ ക്ഷണികമായതിനെ അഥവാ ഐഹിക ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു. വചനം 21, വാക്കർത്ഥം. വതദറൂന, നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുന്നു. അൽ ആഖിറ, പരലോകത്തെ.
1: വതദറൂന അൽ ആഖിറ,
0: പരലോക ജീവിതത്തെ നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുന്നു. 20 മുതൽ 21 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അതാണ് നിങ്ങൾക്ക് പിണഞ്ഞ അബദ്ധം. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാ സത്യ യാഥാർത്ഥ്യങ്ങളെയും നിഷേധിക്കുവാനും തോന്നിയാസങ്ങളിൽ മുഴുകുവാനും ഒരുമ്പെടുന്നത് എന്ന് താൽപ്പര്യം. വാസ്തവത്തിൽ പരലോക ജീവിതത്തിൽ വിശ്വാസമുള്ളവർ പോലും ദുർമാർഗത്തിൽ പതിച്ചു പോകുവാനുള്ള പ്രധാന കാരണവും ഇതുതന്നെ. അതെ, ഐഹിക ജീവിതത്തോടുള്ള പ്രേമവും പരലോക ജീവിതത്തെക്കുറിച്ചുള്ള അവഗണനയും. വചനം 22, വാക്കർത്ഥം. വുജൂഹുൻ, ചില മുഖങ്ങൾ. യൗമ ഇദിൻ, അന്ന്. നാദിറ, പ്രസന്നമായവയായിരിക്കും അഥവാ ഭംഗിയായവയായിരിക്കും.
1: വുജൂഹുൻ യൗമ ഇദിൻ നാദിറ,
0: ചില മുഖങ്ങൾ അന്നത്തെ ദിവസം സന്തോഷിച്ചു പ്രസന്നമായവയായിരിക്കും. വചനം 23, വാക്കർത്ഥം. ഇലാ റബ്ബിഹ, അവയുടെ റബ്ബിങ്കലേക്ക്. നാദിറ, നോക്കുന്നവയായിരിക്കും.
1: ഇലാ റബ്ബിഹ നാദിറ,
0: അതെ, അവയുടെ റബ്ബിങ്കലേക്ക് നോക്കിക്കാണുന്നവയായിരിക്കും. വചനം 24, വാക്കർത്ഥം. വ വുജൂഹുൻ, ചില മുഖങ്ങളാവട്ടെ. യൗമ ഇദിൻ, അന്ന്. ബാസിറ, ചുരുങ്ങിയ ചുളിഞ്ഞ ഇരുണ്ടവയായിരിക്കും.
1: വൗജൂഹു യൗമ ഇദിൻ ബാസിറ,
0: ചില മുഖങ്ങളാവട്ടെ അന്നത്തെ ദിവസം

0: ആദിച്ച് ചുളുങ്ങിയവയുമായിരിക്കും. വചനം 25 വാക്കർത്ഥം: തദുന്നു, അവ ധരിക്കും അഥവാ ഉറപ്പിക്കും. അയ്യുഫ്അല, ചെയ്യപ്പെടുമെന്ന് അഥവാ പ്രവർത്തിക്കപ്പെടുമെന്ന്. ബിഹ, അവയെക്കൊണ്ട്, അവയോട്. ഫാഖിറ, വല്ല അത്യാപത്തും നട്ടെല്ലിന് ബാധിക്കുന്ന വിപത്ത്. അവയെക്കൊണ്ട് വല്ല അത്യാപത്തും പ്രവർത്തിക്കപ്പെടുമെന്ന് അവ ഉറപ്പായി ധരിക്കുന്നതാണ്. 22 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അതായത്, സന്തോഷാധിക്യത്താൽ സജ്ജനങ്ങളുടെ മുഖങ്ങൾ പ്രശോഭിച്ച് പ്രസന്നങ്ങളായിത്തീരുകയും അള്ളാഹുവിനെ ദർശിക്കുകയെന്ന മഹാഭാഗ്യം അവർക്ക് സിദ്ധിക്കുകയും ചെയ്യും. അതേസമയത്ത് ദുർജനങ്ങളാകട്ടെ, തങ്ങൾക്ക് അത്യാപത്താണ് നേരിടുവാനുള്ളതെന്ന് കണ്ട് അങ്ങേയറ്റം വിഷാദപ്പെടുകയും അവരുടെ മുഖങ്ങൾ ഇരുളടഞ്ഞ് ചുളുങ്ങിപ്പോകുകയും ചെയ്യുന്നു. സ്വർഗീയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വമ്പിച്ച അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ തിരുസന്നിധി ദർശിക്കുവാനുള്ള ഭാഗ്യം. മുഅ്തസില വിഭാഗക്കാരെ പോലെയുള്ള ചില യുക്തിവാദക്കാർക്ക് അവരുടെ തത്വശാസ്ത്രമനുസരിച്ച് ഈ ദർശനത്തെ അംഗീകരിക്കുവാൻ സാധിക്കയില്ല. അതുകൊണ്ട് അവർ അത് സംബന്ധിച്ച രേഖകളെല്ലാം ദുർവ്യാഖ്യാനം ചെയ്യുകയോ തള്ളിക്കളയുകയോ ചെയ്തു കാണാം. പക്ഷേ ചില ഖുർആൻ വചനങ്ങളിൽ നിന്നും ബലപ്പെട്ട പല ഹദീസുകളിൽ നിന്നും വ്യക്തമായി അറിയപ്പെട്ടതും സ്വഹാബികൾ, താബിഉകൾ, സമുദായത്തിലെ പണ്ഡിതന്മാർ എന്നുവേണ്ട, പൊതുവിൽ മുസ്ലിം സമുദായം മുഴുവനും അംഗീകരിച്ചതുമായ ഒരു യാഥാർത്ഥ്യമാണത്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നീ സ്വഹാബികളിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും മറ്റും ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ചില ആളുകൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, നാം ഖിയാമത്ത് നാളിൽ നമ്മുടെ റബ്ബിനെ കാണുമോ? അപ്പോൾ തിരുമേനി പറഞ്ഞു, ഒട്ടും മേഘമില്ലാത്ത അവസരത്തിൽ സൂര്യനെയും ചന്ദ്രനെയും കാണുന്നതിൽ നിങ്ങൾക്ക് വിഷമം നേരിടുമോ? അവർ പറഞ്ഞു, ഇല്ല. തിരുമേനി പറഞ്ഞു, അതുപോലെ നിശ്ചയമായും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വഴിയെ കാണുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി സുഹൈബ് റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്ന ഒരു ഹദീസിന്റെ സാരം ഇപ്രകാരമാണ്: സ്വർഗക്കാർ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വല്ലതും കൂടുതലായി നൽകേണ്ടതുണ്ടോ എന്ന് അള്ളാഹു അവരോട് ചോദിക്കും. അവർ മറുപടി പറയും, നീ ഞങ്ങളുടെ മുഖം വെള്ളയാക്കി ഞങ്ങൾക്ക് സന്തോഷം നൽകിത്തരുകയും ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു തന്നില്ലേ? ഇനി എന്താണ് ഞങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ മറ ഉയർത്തപ്പെടും. എന്നിട്ട് അവർ അള്ളാഹുവിൻ്റെ തിരുമുഖം നോക്കിക്കാണും. അപ്പോൾ അവർക്ക് തങ്ങളുടെ റബ്ബിനെ നോക്കിക്കാണുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ടതായി മറ്റൊന്നും തന്നെ ഉണ്ടായിരിക്കയില്ല. പിന്നീട് തിരുമേനി, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദത്ത്, നന്മ പ്രവർത്തിച്ചവർക്ക് ഏറ്റവും നല്ല പ്രതിഫലവുമുണ്ട്, കൂടുതലുമുണ്ട് എന്ന ഖുർആൻ വചനം ഓതുകയും ചെയ്തു.
1: ഇമാം മുസ്ലിം റഹിമഹുല്ലാ.
0: ഏറ്റവും നല്ല പ്രതിഫലം എന്ന് പറഞ്ഞത് സ്വർഗവും കൂടുതൽ എന്ന് പറഞ്ഞത് തിരുമുഖ ദർശനവും ആകുന്നുവെന്നാണ് തിരുമേനി ഇതു മുഖേന ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ മറ ഉയർത്തപ്പെടും എന്നുള്ള ഹദീസിലെ വാക്യം ശ്രദ്ധേയമാണ്. അള്ളാഹുവിന്റെ തിരുമുഖം സൃഷ്ടികൾക്ക് കാണുവാൻ സാധിക്കാതിരിക്കുമാറുള്ള എന്തോ ഒരു മറ ഉണ്ടെന്നും ആ മറ എന്താണെന്ന് അള്ളാഹുവിനറിയാം. ആ മറ ആരിൽ നിന്ന് നീക്കപ്പെടുന്നുവോ ആ ഭാഗ്യവാന്മാർക്ക് അതിന് സാധിക്കുകയുള്ളൂവെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ വസ്തുത അള്ളാഹുവിന്റെ വചനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. സൂറത്തുൽ മുത്തഫിഫീനിൽ നരകക്കാരായ മഹാപാപികളെപ്പറ്റി അള്ളാഹു പറയുന്നു, കല്ല, ഇന്നഹും അർ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. അങ്ങനെയല്ല, നിശ്ചയമായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവരാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാണിച്ചതുപോലെ അള്ളാഹുവിനെ ദർശിക്കുന്നതിൽ നിന്ന് സജ്ജനങ്ങൾ മറയിടപ്പെടുന്നതല്ല. അതുകൊണ്ടാണല്ലോ അവിശ്വാസികൾ മറയിടപ്പെടുന്നവരാണെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ.
2: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

0: Maşallah. Barakallah.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹസീൻ അവതരണം ഹാഫിൽ അബ്ദുഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 170-171 ആയത്തുകളാണ് ഇൻഷാല്ലാ എന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും.

വഇദാ ഖീല ലഹും. വഇദാ ദാൽ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം വഇദാ ദാ ദീ ദൂ എദ്. വഇസാ വഇദാ ഇങ്ങനെയല്ല പറയേണ്ടത്. വഇദാ വഇദാ ഖീല ദാൽ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം നമ്മുടെ മുൻപല്ലുകൾക്ക് ഇടയിലൂടെ വളരെ നേരിയ തോതിൽ അതിൻ്റെ അറ്റം പുറത്തായിരിക്കും. വളരെ നേരിയ തോതിൽ ഷാഇൻ്റെ അത്രയില്ല എന്നർത്ഥം. വഇദാ ഖീല ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗമാണ്, ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം. വഇദാ ഖീല ഖാ ഖീ ഖൂ അഖ് ഖീല. വഇദാ ഖീല ലഹുമുത്തബിഊ ലഹുമുത്തബിഊ. ഇവിടെ ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. ഐന് ഹംസ പോലെ ആവരുത്. വഇദാ ഖീല ലഹുമുത്തബിഊ അല്ല, ഇത്തബിഊ ഇത്തബിഊ. മാ അൻസലല്ലാഹ്, മാ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, മദ് മുൻഫസൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. മാ അൻസലല്ലാഹ്. ഇനി അൻസല നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാ ബിഗുന്ന. അൻസല അൻസലല്ലാഹു ഖാലു ഖാലു ബൽ നത്തബിഉ ഖാലു ബൽ നത്തബിഉ. ഐൻ അതുപോലെ താ നത്തബിഉ അല്ല നത്തബിഉ അല്ല നത്തബിഉ. മാ അൽഫൈന മദ് മുൻഫസൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. മാ അൽഫൈന അലൈഹി ആബാഅന ആബാഅന മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മദ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ്, ആബാ അലിഫ്, ശേഷം ഹംസ ആബാ, അതേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. നിർബന്ധമായിട്ടും നീട്ടണം, മദ് മുത്തസിൽ വാജിബാണ്. أَوَلَوْ كَانَ آبَاؤُهُمْ ഇവിടെയും മദ് മുത്തസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. آبَاؤُهُمْ لَا يَعْقِلُونَ لَا يَعْقِلُونَ. عَيْن قَاف عَيْن തൊണ്ടയുടെ മധ്യഭാഗം, അതുപോലെ قَاف ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗവും. يَعْقِلُونَ ഷൈഔല തൻവീന് ശേഷം വാവ്, ഇത് ഖാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇത് ഖാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഷൈഔല യഹ്തദൂൻ. ഹാ തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്, വളരെയധികം ശ്രദ്ധിക്കണം. യഹ്തദൂൻ എന്ന് ولا يهتدون ഇങ്ങനെ ഓതരുത്. ولا يهتدون يه ها هي هو اه اه ولا يهتدون يهتدون. അടുത്ത ആയത്ത്, ومثل الذين كفروا ومثل الذين كفروا كمثل. ഇവിടെ മസലു അതുപോലെ കമസലി, ഇവിടെ രണ്ടിലും സ എന്ന അക്ഷരം, അത് ഉച്ചരിക്കുമ്പോൾ സീനായി പോവരുത്. വമസലു എന്ന കമസലി അല്ല വമസലു. സ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം നേരത്തെ പറഞ്ഞതുപോലെ ദാലിനേക്കാൾ കൂടുതൽ നമ്മുടെ മുൻപല്ലുകൾ കിരു നിരകൾക്കിടയിലൂടെ അല്പം പുറത്തായിരിക്കണം. ദാലിനേക്കാൾ വളരെ നേരിയ തോതിൽ കുറച്ചും കൂടെ കൂടുതൽ, അതാണ് സ. വമസലു വമസലു ലദീന അല്ലദീന الذين لا الذين كفروا كفروا انه كمثل انه الا كفروا كفروا كمثل الذي كمثل الذي ومثل الذين كفروا كمثل الذي ينعق ينعق سكون النون ശേഷം ഐൻ അതേ പദത്തിലാണ്. ഇനി രണ്ട് പദത്തിലാണെങ്കിലും ശരി, ഐൻ വന്നാൽ ഇസ്ഹാർ ചെയ്യണം. ഐൻ ഖൽഖലയുടെ ഹൽഖിൻ്റെ അക്ഷരങ്ങളാണ്, അഥവാ തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണ് ഐന്. അതുകൊണ്ട് തന്നെ അവിടെ ഇസ്ഹാർ ചെയ്യും, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. യൻ അയക്കു യൻ അയക്കു
ഐനും ഖാഫും ഉച്ചാരണം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മധ്യഭാഗം ഐന്, ഖാഫ് ചെറുനാക്കിൻ്റെ ഒരു ഭാഗവും. യൻഇഖു ബിമാ ലാ യസ്മഉ യസ്മഉ ഐന, തൊണ്ടയുടെ മധ്യഭാഗം. ഇല്ലാ ദുആ വനിദാ, ഈ രണ്ട് നീട്ടലും മദ്ദും, മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ വന്നു, അതുകൊണ്ടാണത്. ഇവിടെ തൻവീന് ശേഷം വാ ഇദ്ഗാം ബിഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. തൻവീനിനെ വാ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിക്കണം. ഇനി വനിത എ, അവിടെ വഖഫ് ചെയ്യുമ്പോൾ വനിത എന്നല്ല വനിത എ, രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടി നിർത്തുകയാണ് വേണ്ടത്. സ്വമ്മും ബുക്മുൻ, സ്വാദ്, സ്വാദാണ്, ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. സ്വാ സ്വൈ സു സുമ്മും. തൻവീന് ശേഷം ബ, മീമിന് തൻവീനാണ് അവിടെ. തൻവീൻ വന്നാൽ ശേഷം ബ വന്നാൽ ഇഖ്ലാബ്, തൻവീനിനെ മീമാക്കി മാറ്റണം. സുമ്മും ബുക്മുൻ, ബുക്മുൻ ഉംയുൻ, ബുക്മുൻ അവിടെ മണിക്കരുത്, ഇള്ളുഹാറിൻ്റെ അക്ഷരമാണ് ആയന്. ഇവിടെ തൻവീന് ശേഷം ഫ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന. ഫഹും ലാ യഅഖിലൂൻ, ഫഹും ലാ യഅഖിലൂൻ, ഐന ഖാഫ് ഉച്ചാരണം ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ഓദാം.

0: ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
2: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
3: ഫേസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ അബ്ദുള്ള ഷമീർ മദീനിയാണ്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, തജ്വീദ് പഠനം എന്ന ഈ പഠന പരമ്പരയിലൂടെ നാം പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം പാലിക്കേണ്ട നിയമങ്ങളും വിധികളും ആണ്. വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് ഇതിനകം നാം വ്യത്യസ്ത എപ്പിസോഡുകളിലായി പറഞ്ഞിട്ടുള്ളത്. അക്ഷരങ്ങളുടെ ഉത്ഭവ സ്ഥാനങ്ങളെക്കുറിച്ചും അപ്രകാരം തന്നെ സാക്കിനായ നൂന് തൻവീന്, സാക്കിനായ മീം മദ്ദ്, വഖഫ് തുടങ്ങിയ അടിസ്ഥാനപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് നാം ഇതിനകം വ്യത്യസ്ത എപ്പിസോഡുകളിലായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ. അതിൽ ചില ഭാഗങ്ങൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു. സിഫാത്തുൽ ഹുറൂഫ് അഥവാ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്നുള്ളത് ആ അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തെ നമ്മൾക്ക് വ്യക്തമാക്കി തരികയാണ്. ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്നും ഉച്ചരിക്കുകയും ശേഷം അതിൻ്റെ വിശേഷണങ്ങൾ നൽകുകയും ചെയ്യുമ്പോഴാണ് തജ്വീദ് പൂർണ്ണമാകുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്രകാരം തന്നെ ഒരേ മഖ്റജിൽ നിന്നും ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ വേർതിരിക്കുന്നത് അതിൻ്റെ സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ് എന്നതും നാം പറഞ്ഞു. അപ്രകാരം തന്നെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ പ്രധാനമായും രണ്ട് തരമുണ്ട്. ഒരു നിലക്ക് നോക്കുമ്പോൾ വിപരീതം ഉള്ള സിഫത്തുകൾ, വിപരീതം ഇല്ലാത്ത സിഫത്തുകൾ. അപ്രകാരം തന്നെ വേറൊരു നിലയിൽ സിഫത്തുകളെ പരിഗണിക്കുമ്പോൾ രണ്ട് നിലക്ക് കാണാം. അതിൻ്റെ കൂടെ സദാസമയവും ഉണ്ടാകുന്ന സിഫാത്തുൽ ദാതിയ, അപ്രകാരം സിഫാത്തുൽ ആരില, ചില സന്ദർഭങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന തഫ്ഹീം, തർഖീഖ് പോലെയുള്ള സിഫത്തുകൾ. ഇതിനുശേഷം നമ്മൾ വിപരീതം വരുന്ന സിഫത്തുകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ ഇനമായ സിഫാത്തുൽ മുത്തലാദ്ദയിൽ അഥവാ വിപരീതം വരുന്ന സിഫത്തുകളിൽ 10 സിഫത്തുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 5 വീതം, അങ്ങനെ ഓരോന്നിലും 2 വീതം, അങ്ങനെ 10 സിഫത്തുകൾ, വിപരീതമുള്ള സിഫത്തുകൾ, വിശേഷണങ്ങൾ. 17 സിഫത്തുകളാണ് ആകെ സിഫാത്തുൽ ഹുറൂഫിൽ അക്ഷരങ്ങളുടെ വിശേഷണത്തിൽ ഉള്ളത്. അതിൽ 7 സിഫത്തുകൾ, 7 വിശേഷണങ്ങൾ വിപരീതമില്ലാത്ത സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ്. പത്തു സിഫത്തുകളാണ് വിപരീതമുള്ള സിഫത്തുകൾ. അതിൽ ആദ്യത്തെ രണ്ടെണ്ണമാണ് കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പറഞ്ഞത്. അത് സിഫത്തുൽ ജഹരി വൽ ഹംസ്, അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ അറബി ഭാഷയിലെ 29 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഈ അക്ഷരങ്ങൾക്ക് ഉള്ള വിശേഷണങ്ങൾ ആണ് നമ്മൾ പറയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു അക്ഷരത്തിന് 4 സിഫത്തുകൾ വരെ ഉണ്ടാവാം, 3-4 സിഫത്തുകൾ ഉണ്ടാകാം. ആ സിഫത്തുകളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അക്ഷരങ്ങളുടെ ശക്തിയും അതുപോലെ തന്നെ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിലെ ശക്തിയില്ലായ്മയും നാം വിലയിരുത്തുന്നത്. ഇൻഷാ അല്ലാ ഇതെല്ലാം പഠിച്ച് കഴിയുമ്പോൾ അവസാനത്തിൽ നമുക്കത് കൂടുതൽ വ്യക്തമാവും. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അൽഹംസു വൽ ജഹർ, ജഹറും ഹംസും, ജഹറിൻ്റെ വിപരീതമാണ് ഹംസ്. ജഹർ എന്ന് പറയുമ്പോൾ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ മഖ്റജിൽ ഊന്നൽ നൽകുന്നത് കൊണ്ട് മഖ്റജിൽ നൽകുന്ന ഊന്നലിൻ്റെ അതിൽ പ്രത്യേകമായ അവലംബം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ശ്വാസം പുറത്തേക്ക് വിടാതെ പിടിച്ചു വെച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് ജഹർ. അറബി ഭാഷയിലെ 29 അക്ഷരങ്ങളിൽ 19 അക്ഷരവും അത്തരം അക്ഷരങ്ങളാണ്. ബാക്കിയുള്ള 10 അക്ഷരങ്ങളാണ് ശ്വാസം വിട്ടുകൊണ്ട്, ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവകാശം ഉച്ചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ അക്ഷരങ്ങളെ അതിൻ്റെ മഖ്റജിൽ കൂടുതലായി ഊന്നൽ നൽകുന്നില്ല, കൂടുതലായി മഖ്റജിനെ അവലംബിക്കുന്നില്ല, ശക്തി കുറച്ചുകൊണ്ടാണ് അതിനെ ഉച്ചരിക്കുന്നത്. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ വിഭാഗമായ അഷിദ്ദത്തു വറഹാവ, അഷിദ്ദത്തു വറഹാവ. നേരത്തെ പറഞ്ഞതിനോട് ചെറിയ സാമ്യതയുണ്ടെങ്കിലും ഇതിനെ പ്രത്യേകമായി നമ്മൾ പഠിക്കുകയും ഉച്ചരിച്ച് ശീലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ തജ്വീദ് നിയമങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേവലം ഇതിൻ്റെ തിയറികൾ, പാഠങ്ങൾ പഠിക്കുക, നിർവചനങ്ങളോ കാണാതെ പഠിക്കുക അല്ലെങ്കിൽ ഇത് പഠിക്കുക എന്നതിനപ്പുറത്ത് ഇത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ പ്രാവർത്തികമാക്കുക, കൊണ്ടുവരിക, നമ്മുടെ പാരായണത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് പ്രധാനം. തജ്വീദ് നിയമങ്ങൾ പഠിക്കുന്നതിനേക്കാൾ പ്രധാനം അത് പ്രകാരം നമ്മുടെ ഖുർആൻ പാരായണത്തെ ക്രമീകരിക്കുക, പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓരോ വിശേഷണങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ പ്രാവർത്തികമാക്കി പരിശീലിച്ച് അത് ശരിയായ രൂപത്തിൽ ഉച്ചാരണം ആക്കേണ്ടതുണ്ട്. അപ്പോൾ അഷിദ്ദത്തു, അർറഹാവത്തു, അതുപോലെ തന്നെ വൽ ബൈനീയത്തു, അഥവാ 3 സിഫത്തുകളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഷിദ്ദത്തും റഹാവത്തും ബൈനീയത്തും. ഷിദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഹിയ ഹബ്സു സൗത്തി ഇൻദ നുത്ഖി ബിൽ ഹർഫി ലിഖുവത്തി അൽ ഇഅ്തിമാദി അലൽ മഖ്റജ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ശ്വാസം പിടിച്ചു കൊണ്ട് ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉച്ചാരണ സ്ഥലത്തിൽ ഊന്നൽ നൽകുന്നത് കാരണത്താൽ, കൂടുതൽ ശക്തി കൊടുത്ത് അവലംബിക്കുന്നത് കാരണത്താൽ അതിവിടെ ശ്വാസം പിടിച്ചു വെക്കുന്നു. ഹബ്സു സൗത്തി ഇൻദ നുത്ഖി ബിൽ ഹർഫി ലിഖുവത്തിൽ ഇഅ്തിമാദി അലൽ മഖ്റജ്. ഇതിൻ്റെ അക്ഷരങ്ങൾ 8 അക്ഷരങ്ങളാണ്. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ജസരിയിൽ പറയുന്നു, അജിദ് ഖതിൻ ബക്കത്ത്, അജിദ് ഖതിൻ ബക്കത്ത്, ഹംസ ചീം ദാൽ ഖാഫ് ഖാ ബാ കാഫ് ത, ഈ 8 അക്ഷരങ്ങളെയാണ് ഹുറൂഫു അഷിദ്ദ എന്ന് പറയുന്നത്, ശക്തിയുള്ള അക്ഷരങ്ങളാണ്. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അവിടെ അതിൻ്റെ മഖ്റജിൽ പ്രത്യേകമായ ഊന്നൽ നൽകുന്നു, ഇഅ്തിമാദ് നൽകുന്നു. അത് കാരണത്താൽ ശ്വാസം പുറത്തേക്ക് ഇല്ലാതെ വിടുന്നില്ല, ജറയാനുൻ നഫ്സ് അവിടെ നടക്കുന്നില്ല, ഹബ്സു സൗത്ത് ശബ്ദത്തെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. അപ്പോൾ നമ്മൾക്ക് പറഞ്ഞു നോക്കാം, അ ജ ദ ഖ ത ബ ക ത. അപ്പോൾ ഈ അക്ഷരങ്ങളെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ശബ്ദത്തെ ആ മഖ്റജിൽ തന്നെ തടഞ്ഞു വെക്കുകയാണ്, പിടിച്ചു വെക്കുകയാണ്, പുറത്തേക്ക് വല്ലാതെ അതിനെ നീട്ടി പറയുന്നില്ല, ഉച്ചരിക്കുന്നില്ല. അപ്പോൾ നാം പറഞ്ഞു വന്നത് ഹറൂഫ് ശിദ്ദ, ശിദ്ദത്തിൻ്റെ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ മഖ്റജിൽ തന്നെ ആ ശബ്ദത്തെ പിടിച്ചു വെക്കുകയും മഖ്റജിൽ പ്രത്യേകം ഊന്നലും ശക്തിയും നൽകുന്നതുകൊണ്ട് ആണ് ഈ ശിദ്ദത്ത് എന്ന സിഫത്ത് അതിന് ലഭിക്കുന്നത്. ഇത് 8 അക്ഷരങ്ങളാണ്: ഹംസ, ജീം, ദാൽ, ഖാഫ്, ത്വാ, ബാ, കാഫ്, ത. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമത്തുൽ ജസരിയയിൽ അത് ഇങ്ങനെ അദ്ദേഹം ചുരുക്കി പറഞ്ഞു: അജിദ് ഖാതിൻ ബക്കത്ത്, അജിദ് ഖാതിൻ ബക്കത്ത്, അ ജ ദ ഖ ത്വ ബ ക ത. ഈ 8 അക്ഷരങ്ങളാണ് ശിദ്ദത്തിൻ്റെ അക്ഷരങ്ങൾ. രണ്ടാമതായി വരുന്നത് അൽ ബൈനിയ്യ. ഇതിനെ വിപരീതമാണ് റഖാവത്ത് അല്ലെങ്കിൽ റിഖ്വ. വബൈന റിഖ്വിൻ വശദീദിൻ ലിൻ ഉമർ. റിഖ്വത്തിൻ്റെയും ശിദ്ദത്തിൻ്റെയും ഇടയിലുള്ള സിഫത്താണ് ബൈനിയ്യ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ശബ്ദത്തെ മഖ്റജിൽ പിടിച്ചു വെക്കുന്നില്ലെങ്കിലും അല്പം പിടിച്ചു വെക്കുകയും അല്പം ശബ്ദത്തെ പുറത്തുവിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ബൈനിയ എന്ന സിഫത്തിൻ്റെ വിശേഷണം, എന്ന സിഫത്തിൻ്റെ അർത്ഥം, അതിൻ്റെ ഉദ്ദേശം. അത് 5 അക്ഷരമാണ്: ലിൻ ഉമർ. ലിൻ ഉമർ എന്നതാണ് ശിദ്ദത്തിൻ്റെയും അതിൻ്റെ വിപരീതമായ റഖാവത്തിൻ്റെയും ഇടയിലുള്ള സിഫത്ത്. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അല്പം മഖ്റജിൽ ഊന്നൽ നൽകുന്നു, എന്നാൽ ശബ്ദം പുറത്തേക്ക് അല്പം പോകുന്നും ഉണ്ട്. മഖ്റജിൽ കൂടുതലായി ഊന്നലോ ശക്തിയോ നൽകുന്നില്ല. ഉദാഹരണമായി ലാം നമുക്ക് ഉച്ചരിക്കാം, അതുപോലെ റ ഉച്ചരിക്കാം. അൽ അൽ അർ അൽ അർ അർ അ. ഇൻഷാല്ലാ റായിൻ്റെയും അതുപോലെ ലാമിൻ്റെയും ഒക്കെ സിഫത്തുകൾ വേറെയും ഇനിയും വരാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് അതിൻ്റെ ഉച്ചാരണം വ്യക്തമാവും. അപ്പോൾ ഇത് ശിദ്ദത്തിൻ്റെയും റഖാവത്തിൻ്റെയും ഇടയിലുള്ള മുത്തവസ്യത്തായ സിഫത്താണ് ബൈനിയ്യ. ഇനി ശിദ്ദത്തിൻ്റെ വിപരീതമായ റഖാവത്ത് എന്താണ്, അതിൻ്റെ അക്ഷരങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുള്ളതാണ്. റഖാവത്ത് എന്ന് പറഞ്ഞാൽ വഹിയ ജറയാനു സൗത്തി ഇൻദ നുത്ഖി ബിൽ ഹർഫി. ഹർഫിനെ അക്ഷരത്തെ ഉച്ചരിക്കുന്ന സന്ദർഭത്തിൽ ശബ്ദം പുറത്തേക്ക് പോകുന്നു. നേരത്തെ ശ്വാസം ശബ്ദത്തെ മഖ്റജിൽ പിടിച്ചു വെക്കും, അല്ലെങ്കിൽ ശബ്ദം പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാതെ മഖ്റജിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഉച്ചരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ മഖ്റജിൽ ഓരോ അക്ഷരത്തിൻ്റെ മഖ്റജിൽ ഉത്ഭവസ്ഥാനത്ത് ശക്തമായ ഊന്നൽ കൊടുക്കാത്തത് കൊണ്ട് ആ ഇഅ്തിമാദ്, മഖ്റജിലുള്ള ഇഅ്തിമാദ് ദുർബലമായതുകൊണ്ടാണ് ഈ ശബ്ദത്തെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ മഖ്റജിൽ ശക്തി കൊടുത്താൽ, ഊന്നൽ നൽകിയാൽ ശബ്ദം പുറത്തേക്ക് പോകില്ല. എന്നാൽ മഖ്റജിൽ ഊന്നൽ കൊടുക്കാതിരുന്ന, അല്ലെങ്കിൽ കുറച്ച് ഊന്നൽ നൽകിക്കഴിഞ്ഞാൽ ശബ്ദം പുറത്തേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ശ്വാസം ശബ്ദം നീണ്ടുപോകുന്നതിൻ്റെ ഉച്ചാരണം നമുക്ക് ഉച്ചരിക്കാം. ഇപ്പോൾ ലിൻ ഉമർ എന്നുള്ളത് തവസ്സുത്തിൻ്റെ ബൈനീയത്തിൻ്റെ സിഫത്താണെങ്കിൽ ഷിദ്ദത്തിൻ്റെ അക്ഷരങ്ങളാണ് അജിദ് ഖതീൻ ബക്കത്ത്. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൽ മഹ്റജിൽ പ്രത്യേകം ശക്തി കൊടുത്താണ് ഉച്ചരിക്കുന്നത്. അ ജ ഖോ ഇതിൽ തന്നെ ത എന്നുള്ളത് ഏറ്റവും ശക്തിയുള്ള അക്ഷരമാണ്. അഖ്വൽ ഹുറൂഫിൽ അറബിയ ത്വ ത്വ. കാരണം എല്ലാ ശക്തമായ കവിയായ കുവ്വത്തുള്ള സിഫത്തുകളൊക്കെ ഈ ത്വയിനുണ്ട്. ഇൻഷാല്ലാ അത് എല്ലാ സിഫത്തുകളും നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സിഫത്തുള്ള ഏറ്റവും കൂടുതൽ വിശേഷണമുള്ള അക്ഷരങ്ങൾ ഏതാണ്, അതുപോലെ ഏറ്റവും ശക്തിയുള്ള അക്ഷരങ്ങൾ ഏതാണ്, ഏറ്റവും ശക്തി കുറഞ്ഞ അക്ഷരങ്ങൾ ഏതാണ്, അതുപോലെ തന്നെ മുത്തവസ്യത്തായ മധ്യമ നിലവാരത്തിലുള്ള വിശേഷണങ്ങളുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, ഇങ്ങനെ 29 അക്ഷരങ്ങളെയും നമുക്ക് അതിൻ്റെ സിഫാത്തുകൾ ഉച്ചാരണ രൂപങ്ങൾ വിശേഷണങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് അക്ഷരങ്ങളെ വിലയിരുത്താനും അതുവഴി അതിൻ്റെ ശരിയായ ഉച്ചാരണം പരിശീലിക്കുവാനും നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് റഹാവത്ത് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ ശ്വാസം വിട്ടുകൊണ്ട് ശബ്ദം മഖ്റജിൽ ഊന്നൽ നൽകാതെ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഊന്നൽ നൽകിക്കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് റഹാവത്തിന് അക്ഷരങ്ങൾ. 16 അക്ഷരങ്ങൾ റഹാവത്തിന് അക്ഷരങ്ങളാണ്. നേരത്തെ പറഞ്ഞ അജിദ് ഖതീൻ ബക്കത്ത് അതുപോലെ ലിൻ ഉമർ ഈ 13 അക്ഷരങ്ങൾ അല്ലാത്ത എല്ലാ അക്ഷരങ്ങളും റഹാവത്തിൻ്റെ അക്ഷരങ്ങളാണ്. ഓരോ അക്ഷരങ്ങളും പറയുമ്പോൾ അത് ശരിക്കും നമുക്ക് ഈ രൂപത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. സ ഹ ഖ ദ സ സ ഷ. നേരത്തെ ഈ അക്ഷരങ്ങളിൽ പറയാത്ത അക്ഷരങ്ങളെല്ലാം റഹാവത്തിന് അക്ഷരങ്ങളാണ്. അപ്പം ഇതെല്ലാം പറയുമ്പോൾ തന്നെ പുറത്തേക്ക് ശ്വാസം വിട്ടുകൊണ്ട് പുറത്തേക്ക് ശബ്ദം വന്ന് അതിൻ്റെ മഹ്റജിൽ പിടിച്ചു വെക്കാതെ ഊന്നൽ നൽകാതെ ഉച്ചരിക്കുന്നത് രണ്ടും നമുക്ക് വേർതിരിച്ച് ഉച്ചരിച്ച് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ ശരിയായ രൂപത്തിൽ പാലിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ കൂലി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെയും മാതൃക അനുസരിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാനും അതുവഴി അല്ലാഹുവിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുവാനും നമുക്ക് അവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: പീസ് ഖുർആൻ റേഡിയോ നാം കേട്ടത് തജ്വീദ് പഠനം. ബഹുമാനനായ അബ്ദുള്ള ഷമീർ മദീനിയാണ് ക്ലാസ് എടുത്തത്.
2: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണ്? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

إنا فتحنا لك فتحا مبينا.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: യാ റബ്ബാനൽ ഖാദീർ.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായ വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യ വിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യ വിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവ സമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യ വിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
3: Peace Radio. Peace Radio. Tune to reality.

0: അധ്യായം സൂറത്ത് ഫുർഖാൻ 43 മുതൽ 60 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇദ്രീസ് അബുക്കർ.
1: نور على مر الزمان تألقا وأضاء للدنيا ضريقا.
2: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വെച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

رحمته يدخل من يشاء في رحمته

0: തൻസീൽ ഇതോടെ സമാപിക്കുന്നു.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: വിശുദ്ധ ഖുർആൻ ജീവിതത്തിന്റെ വഴികാട്ടി. അതിലെ വചനങ്ങൾ പഠിക്കാം, മനസ്സിലാക്കാം, ജീവിതത്തിൽ പകർത്താം. ഖുർആൻ പഠനം സാർവത്രികമാക്കാനുള്ള പീസ് ഖുർആൻ റേഡിയോയുടെ ശ്രമം. പീസ് ഖുർആൻ റേഡിയോ, ഹൃദയ വസന്തം. സൂറസ്വാഫാത്തിലെ 176-ാമത്തെ വചനം വിശദീകരിക്കുന്നു. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഫബിഅദാബിന യസ്തഅജിലൂൻ. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 176-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 176-ാമത്തെ വചനമായിരുന്നു നമ്മൾ വിശദീകരിച്ചത്. ആ വചനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അഫ ബി അദാബിന, എന്നിരിക്കെ നമ്മുടെ ശിക്ഷയെക്കുറിച്ചാണോ യസ്തഅജിലൂൻ, അവർ ധൃതി കൂട്ടുന്നത്? അള്ളാഹുവിൻ്റെ ശിക്ഷ അതൊന്ന് സംഭവിക്കട്ടെ എന്ന് ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്ന സത്യനിഷേധികളെക്കുറിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പരാമർശിക്കുന്നത്. ഈ ധൃതിപ്പെട്ട് ആവശ്യപ്പെടൽ വാക്കാലും പ്രവർത്തനത്താലുമുണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. വാക്കാലുള്ള അവരുടെ ആവശ്യപ്പെടൽ നേരത്തെ സൂറത്തുൽ മുൽക്കിലെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. മത ഹാദൽ വഅദു ഇൻ കുന്തും സ്വാദിഖീൻ. എപ്പോഴാകുന്നു ഈ വാഗ്ദാനം? അതൊന്ന് കാണട്ടെ എന്ന അർത്ഥത്തിലാണ് അവർ സംസാരിക്കുന്നത്. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. അതുപോലെ തന്നെ പ്രവർത്തനം കൊണ്ടുള്ള അവരുടെ ധൃതിപ്പെടൽ സൂറത്തുൽ അഅ്റാഫിലെ 96-ാമത്തെ വചനത്തിൽ കാണാം. വലൌ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. വലൌ അന്ന അഹ്ലൽ ഖുറാ, ആ പ്രദേശത്തുകാർ ആയിരുന്നെങ്കിൽ, ആമനു വത്തഖൗ, വിശ്വസിക്കുകയും തഖ്വ പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, അഥവാ സൂക്ഷ്മതാബോധത്തോടു കൂടി ജീവിച്ചിരുന്നെങ്കിൽ, ലഫതഹ്നാ അലൈഹിം, അവരുടെ മേൽ നാം തുറന്നു കൊടുക്കുമായിരുന്നു ബറകാതിൻ മിനസ് സമാഇ, ആകാശത്തു നിന്ന് അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ, വൽ അർദി, ഭൂമിയിൽ നിന്നും, വലാക്കിൻ കദ്ദബു, പക്ഷേ അവർ നിഷേധിച്ചു, ഫഅഖദ്നാഹും, അപ്പോൾ നാം അവരെ പിടികൂടി, ബിമാ കാനു യക്സിബൂൻ, അവർ പ്രവർത്തിച്ചത് കാരണമായിട്ട്. ഇത് പ്രവർത്തനം കൊണ്ടുള്ള ധൃതി കാണിക്കലാണ്, അതല്ലെങ്കിൽ പ്രവർത്തനം നിമിത്തം അള്ളാഹുവിൻ്റെ ശിക്ഷ പിടികൂടലാണെന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഫസ്തിമ്രാറു ഹാഉലാഇ ബിതക്ദീബി റുസുൽ അലൈഹി സ്വലാത്തു വസ്സലാം. പ്രവാചകന്മാരെ നിഷേധിക്കുന്ന ഇവരുടെ ഈ നിലപാട് തഖ്തളി അൻ യുഅജ്ജില ലഹുമുൽ അദാബ്, വേഗത്തിൽ ശിക്ഷ ബാധിക്കാൻ അത് കാരണമായിത്തീരും. വഹാദാ ഇസ്തിഅജാലുൻ ബിൽ ഫിഅലി, ഇതാണ് പ്രവർത്തനം കൊണ്ടുള്ള ധൃതി കാണിക്കൽ, ധൃതിപ്പെട്ട് ആവശ്യപ്പെടൽ. ഫഹാഉലാഇ, ഈ പറഞ്ഞ ആളുകൾ, ജമഉ ബൈനൽ വജ്ഹൈനി അൽ ഇസ്തിഅജാൽ ബിൽ ഫിഅലി വൽ ഖൗൽ, ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട ആളുകൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ധൃതി കാണിച്ചു. മാത്രമല്ല, ഈ വചനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം, വമിൻ ഫവാഇദിൽ ആയാത്തിൽ കരീമ ബയാനു സഫ്ഹഉലാഇൽ മുഖദ്ദിബീൻ, ഈ നിഷേധികളുടെ ബുദ്ധിശൂന്യത വളരെ വ്യക്തമായി ഈ വചനത്തിൽ കാണാൻ സാധിക്കും. വത്വഗിയാനിഹിം, അവരുടെ അതിരുകവിയലും, ഹൈസു കാനു യസ്തഅജിലൂനൽ അദാബ്, അവർ ശിക്ഷയ്ക്കു വേണ്ടി ധൃതി കൂട്ടിയത് കാരണത്താൽ, വവജുഹു ഹാദ അന്നഹും ലൗ കാനു ഉഖലാ, ഈ ആളുകൾ ബുദ്ധിമാന്മാരായിരുന്നെങ്കിൽ, ലകാനു യഖ്ഷൗനൽ അദാബ്, ശിക്ഷയെ അവർ ഭയപ്പെടുമായിരുന്നു, വലാ യസ്തഅജിലൂനഹു, ഒരിക്കലും അവർ ശിക്ഷ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുമായിരുന്നില്ല, വ അന്നഹും ലൗ കാന ഇന്ദഹും നൗഉ മിനൽ ഇഅതിദാൽ, അവർ നീതിബോധമുള്ളവരായിരുന്നെങ്കിൽ, ചിന്താശേഷിയുള്ളവരായിരുന്നെങ്കിൽ, വിവേകമുള്ളവരായിരുന്നെങ്കിൽ, മാ സാറു യതഹദ്ദൗന റുസുല, പ്രവാചകന്മാർക്ക് നേരെ അവർ വെല്ലുവിളി സ്വീകരിക്കുമായിരുന്നില്ല. ഫയഖൂലൂന, അവർ പറയുന്നു, ഹാത്തുൽ അദാബ്, നിങ്ങൾ ശിക്ഷ കൊണ്ടുവരുവീൻ, ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ശിക്ഷയൊന്ന് കാണട്ടെ, അതൊന്ന് കൊണ്ടുവരുവീൻ, ഫഹും ഇന്ദഹും സുഫുഹുൻ, അതുകൊണ്ട് തന്നെ അവരിൽ വിഡ്ഢിത്തരമുണ്ട്, അവിവേകമുണ്ട് എന്നത് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. വഇന്ദഹും മുബാലഗത്തും ബിത്തുഗിയാനി വൽ അദ്ഉദ്വാൻ, ശത്രുതയുടെയും അതിരുകവിയലിൻ്റെയും അങ്ങേ അറ്റത്ത അവസ്ഥ അവരിൽ ഉണ്ടെന്നതും അവരുടെ വാക്കുകളിൽ നിന്ന് കൃത്യമായി കാണാൻ സാധിക്കും. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. 177-ാമത്തെ വചനം, ഫഇദാ നസല ബിസാഹതിഹിം ഫസാ സബാഹുൽ മുദരീൻ. ഫഇദാ നസല, എന്നാൽ അതു ഇറങ്ങി വന്നാൽ, ബിസാഹതിഹിം, അവരുടെ മുറ്റത്ത്, ഉമ്മറത്ത്, ഫസാ, അപ്പോൾ വളരെ മോശമായിരിക്കും, സ്വബാഹുൽ മൂദരീൻ, താക്കീത് ചെയ്യപ്പെട്ടവരുടെ പ്രഭാതം. എന്നാൽ അവരുടെ മുറ്റത്ത് അത് വന്നെത്തിയാൽ, വന്നിറങ്ങിയാൽ, അപ്പോൾ ആ മുന്നറിയിപ്പ് നൽകപ്പെട്ടവരുടെ പ്രഭാതം എത്രയോ മോശപ്പെട്ടതായിരിക്കും. സാധാരണ ശിക്ഷ ഒരു സമൂഹത്തിൽ ഇറങ്ങുന്നതിനെക്കുറിച്ച്, ഒരു സമൂഹം ശിക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് അറബി ഭാഷയിൽ പ്രയോഗിക്കുന്നൊരു പ്രയോഗമാണ് അവരുടെ മുറ്റത്ത്, അവരുടെ മുന്നിൽ ശിക്ഷ വന്ന് ഇറങ്ങി എന്നത്. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള വിശദീകരിക്കുന്നു, ഫഇദാ നസലൽ അദാബു ബിമഹല്ലതിഹിം, അവരുള്ള സ്ഥലത്ത് ശിക്ഷ ഇറങ്ങിയാൽ, ഫബിഅസ ദാലികൽ യൗം, ആ ദിവസം എത്ര മോശമാകുന്നു, യൗമുഹും ബിഇഹ്ലാകിഹിം വദിമാരിഹിം, അവരുടെ നാശത്തിൻ്റെ ദിവസം, അവർ തകർന്നടിഞ്ഞ ദിവസം. വഖാല സുദ്ദീ റഹ്മഹുള്ള, ഫഇദാ നസല ബിസാഹതിഹിം, അവരുടെ മുറ്റത്ത് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ, യഅനി ബിദാരിഹിം, അവരുടെ വാസസ്ഥലങ്ങളിൽ ഇറങ്ങി എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഫസാ, അപ്പോൾ എത്ര മോശം, സ്വബാഹുൽ മുദരീൻ, താക്കീർ ചെയ്യപ്പെട്ടവരുടെ പ്രഭാതം. ഐ ഫബിഅസമാ യുസ്ബിഹൂന, ഐ ബിഅസ സ്വബാഹ് സ്വബാഹുഹും, അങ്ങനെ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായവർ പ്രഭാതത്തിൽ ആ ശിക്ഷ അവരെ ബാധിച്ചപ്പോൾ ആ പ്രഭാതം അവർക്കെന്തുമാത്രം അരോചകരമായിരിക്കും, അസഹ്യമായിരിക്കും. അതാണ് ഫസാ സ്വബാഹുൽ മൂദരീൻ, ആ ആളുകളുടെ, താക്കീർ ചെയ്യപ്പെട്ടവരുടെ പ്രഭാതം അതെത്ര മോശമായി എന്ന് പറയാൻ കാരണം. മഹാനായ സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനെക്കുറിച്ച് അനസ് ബിൻ മാലിക് പറഞ്ഞതായി കാണാം. ഖാൽ, അനസ് ബിൻ മാലിക് പറഞ്ഞു, സബ്ബഹ സബ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ, പ്രവാചകൻ തിരുമേനി ഖൈബറിൻ്റെ പ്രഭാതത്തിലേക്ക് ആ ഖൈബറിലേക്ക് പ്രവേശിച്ചു. അനസ് റളിയല്ലാഹു അൻഹു ഖാൽ സബ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ. പ്രവാചകൻ പ്രഭാത സമയത്ത് ഖൈബറിലേക്ക് പ്രവേശിച്ചു. ഫലമ്മ ഖറജു ബിഫുഊസിഹിം വമസാഹിഹിം, ആ ഖൈബറിലെ ജനങ്ങൾ തങ്ങളുടെ കൃഷി ആയുധങ്ങളുമായി പുറപ്പെട്ടപ്പോൾ, വറഔ അൽ ജൈഷ, സൈന്യത്തെ, പ്രവാചകന്റെ കൂടെയുള്ള സൈന്യത്തെ അവർ കണ്ടപ്പോൾ, റജഊ വഹും യഖൂലൂൻ, അവർ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് മടങ്ങി, മുഹമ്മദുൻ വല്ലാഹി മുഹമ്മദുൻ വൽ ഖമീസ്, പ്രവാചകൻ മുഹമ്മദ് നബിയും അദ്ദേഹത്തിന്റെ സൈന്യവും ഇതാ വന്നെത്തിയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ. ഫഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ടപ്പോൾ അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, അള്ളാഹു അക്ബർ, ഖരിബത്ത് ഖൈബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, ഖൈബറിലെ ജനത നശിപ്പിക്കപ്പെട്ടു, അവർ നാശമടഞ്ഞിരിക്കുന്നു. ഇന്നാ ഇദാ നസൽനാ ബിസാഹത്തി ഖൗമിൻ, ഒരു ഖൗമിൻ്റെ മുൻഭാഗത്ത് അവരുടെ മുറ്റത്ത് നാം ഇറങ്ങിയാൽ, ഫസാ സബാഹുൽ മുൻദരീൻ, ആ താക്കീർ ചെയ്യപ്പെട്ട ആളുകളുടെ പ്രഭാതം അതെത്ര മോശമായിരിക്കും. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസാകുന്നു ഇത്. അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാർ ഏതൊരു സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ടാലും ആ പ്രവാചകന്മാരുടെ സമൂഹത്തെക്കുറിച്ചാണ് മുൻദരീൻ എന്ന ഖുർആനിൻ്റെ പരാമർശം. താക്കീത് ചെയ്യപ്പെട്ടവർ, എന്തുകൊണ്ടാണ് അവർ താക്കീത് ചെയ്യപ്പെട്ടവർ എന്ന് പറയാൻ കാരണം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അത് വിശദീകരിക്കുന്നിടത്ത് പറയപ്പെട്ടത് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ഏകത്വം കൊണ്ട്, ശുദ്ധ തൗഹീദ് കൊണ്ടും, അതുപോലെ തന്നെ ഷിർക്കിൻ്റെ ഗുരുതരാവസ്ഥയെക്കൊണ്ടും അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാർ കാലാകാലങ്ങളിൽ സമൂഹത്തെ ബോധവൽക്കരിക്കുകയുണ്ടായിട്ടുണ്ട്, താക്കീത് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ ഖേദകരമായ കാര്യം, ഏത് കാലഘട്ടത്തിലും പ്രവാചകന്മാരുടെ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ടും ആ മുന്നറിയിപ്പുകളെ നിഷേധിച്ചുകൊണ്ടും അതിനെ സ്വീകരിച്ച ചരിത്രമാണ് സമൂഹത്തിൽ കാലാകാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇന്നും പ്രവാചകരെ അംഗീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ പോലും പ്രവാചകന്മാരെല്ലാം മുന്നറിയിപ്പ് നൽകിയ ശുദ്ധ തൗഹീദിന് വിരുദ്ധമായിക്കൊണ്ടാണ് തങ്ങളുടെ വിശ്വാസവും ആചാരങ്ങളും അവർ സ്വീകരിക്കുന്നത്. ഖേദകരമായ കാര്യം, ഞങ്ങൾ തൗഹീദിൻ്റെ വക്താക്കളാണെന്ന്, ഞങ്ങൾ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അനുയായികളാണെന്ന് അവർ ആണയിട്ട് പറയുകയും ചെയ്യുന്നു. ഈ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഫസാ സ്വബാഹുൽ മുൻദരീൻ എന്നിടത്ത് എല്ലാ ജനതക്കും ഒരു വലിയ താക്കീതാകുന്നു അത്. അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുമ്പോൾ താക്കീർ ചെയ്യപ്പെട്ട ആളുകൾക്ക് അതെത്ര മോശമായിരിക്കും. ആ താക്കീതുകളെ അവഗണിച്ചതുകൊണ്ട്, ആ താക്കീതുകൾക്ക് നേരെ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് അവരെന്തുമാത്രം അപകടത്തിലായിരിക്കും. വിശുദ്ധ ഖുർആൻ തന്നെ പ്രവാചകൻ തിരുമേനിയോടായി പറഞ്ഞത് ഖുർആനിൽ പലയിടത്തുമായി കാണാൻ സാധിക്കും. സൂറത്തു സുമറിൽ കാണാം, ലഇൻ അശ്രക്ത ലയഹ്ബത്തുന്ന അമലുക് വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, താങ്കളാണ് അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതെങ്കിൽ പോലും താങ്കളുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകും, താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും. ഇത്രയൊക്കെ വ്യക്തമായി പറഞ്ഞാലും താക്കീർ ചെയ്യപ്പെട്ടവരായ ജനങ്ങൾ, എല്ലാ കാലത്തുമുള്ള ജനങ്ങൾ, ഈ ഗൗരവതരമായ യാഥാർത്ഥ്യത്തെ നിസ്സാരമായി കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഭയപ്പെടേണ്ട കാര്യമാണ്. മറ്റൊരു ഹദീസിൽ, അൻ അനസ് ബിൻ മാലിക് അൻ അബീ ത്വൽഹ റളിയല്ലാഹു അൻഹു ഖാൽ ലമ്മാ സബ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ വഖദ് അഖദു മസാഹിഹിം വഗദൗ ഇലാ ഹുറൂസിഹിം, ഖൈബറിലേക്ക് പ്രവാചകൻ പ്രഭാത സമയത്ത് പുറപ്പെട്ടപ്പോൾ ആ ഖൈബറിലെ ജനങ്ങൾ തങ്ങളുടെ പണി ആയുധങ്ങളുമായി പുറത്തേക്ക് വന്നു. ഫലമ്മാ റഔ അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നകസു മുദ്ബിരീൻ, പ്രവാചകനെ അവർ കണ്ടപ്പോൾ അവർ പിന്തിരിഞ്ഞു കളഞ്ഞു. അപ്പോൾ ഫഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ പ്രവാചകൻ തിരുമേനി പറഞ്ഞു, ഇന്ന ഇദാ നസൽന ബിസാഹതി ഖൗമിൻ, ഒരു ജനതയുടെ മുറ്റത്തേക്ക് നാം ഇറങ്ങിയാൽ, അവരുടെ മുന്നിലേക്ക് നാം ഇറങ്ങിയാൽ, ഫസാ സ്വബാഹുൽ മൂദരീൻ, അപ്പോൾ താക്കീറു ചെയ്യപ്പെട്ട ആളുകളുടെ പ്രഭാതം അതെത്ര മോശമാകുന്നു എന്ന്. ഇവിടെയൊക്കെ തന്നെ താക്കീറു ചെയ്യപ്പെട്ടവർ എന്നത് ശ്രദ്ധേയമായ പരാമർശമാകുന്നു. അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചുള്ള എല്ലാ തരത്തിലുമുള്ള താക്കീതുകൾ കാലാകാലങ്ങളിൽ അള്ളാഹു പ്രവാചകന്മാരിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ലിഅന്നഹു സ്വബാഹു ശർരി വൽ ഉഖൂബ, ഈ ആളുകളുടെ പ്രഭാതം മോശമാണെന്ന് പറയാൻ കാരണം ശിക്ഷയുടെയും അള്ളാഹുവിൻ്റെ പ്രതികാര നടപടിയുടെയും പ്രഭാതമായിരിക്കും അവർക്കുണ്ടാവുക. അല്ല, ഇമാം തബരി റഹ്മഹുള്ള പറയുന്നു, യഖൂലു ഫഇദാ നസല ബിഹാ ഉലാഇൽ മുശ്രികീനൽ മുസ്തഅജിലീൻ, അള്ളാഹുവിൻ്റെ ശിക്ഷ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നവർ, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഇക്കൂട്ടർ, ബി അദാബില്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷക്കാണവർ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നത്, അങ്ങനെയുള്ള ആളുകൾ, അവരെക്കുറിച്ചാകുന്നു ഈ പരാമർശം. അദ്ദേഹം വിശദീകരിക്കുന്നു, അൽ അറബു തഖൂൽ, അറബികൾ പറയാറുണ്ട്, നസല ബിസാഹത്തി ഫുലാനിൻ അൽ അദാബ് വൽ ഉഖൂബ, ഇന്ന മനുഷ്യൻ്റെ മുറ്റത്ത് ശിക്ഷ ഇറങ്ങിയിരിക്കുന്നു എന്ന്. വദാലിക ഇദാ നസല ബിഹി വസ്സാഹത്തു ഹിയ ഫിനാ ഉദാരി റജുൽ, അങ്ങനെ പ്രയോഗിക്കാറുള്ളത് ഒരാളുടെ മുറ്റത്ത് ഒരാൾക്ക് ശിക്ഷ ഇറങ്ങി എന്നർത്ഥത്തിലാണ്. അറബി ഭാഷയിൽ സാഹത്ത് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുൻവശമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പിന്നീട് ഫസാ സ്വബാഹുൽ മൂദരീൻ, അപ്പോൾ താക്കീറു ചെയ്യപ്പെട്ടവരുടെ പ്രഭാതം അതെത്ര മോശമാകുന്നു. അതായത് യഖൂൽ ഫബിഅസ സ്വബാഹുൽ ഖൗം അല്ലദീന അൻദറഹും റസൂലുന നുസൂലു ദാലിക ദാലികൽ അദാബ ബിഹിം, നമ്മുടെ ദൂതന്മാർ അവരോട് താക്കീറു ചെയ്ത ആ ശിക്ഷ അതവർക്ക് വന്നപ്പോൾ, ഫലം യുസദ്ദിഖൂ ബിഹി, ആ പ്രവാചകന്മാരുടെ താക്കീതുകളെ മുന്നറിയിപ്പുകളെ അവർ സത്യപ്പെടുത്തിയില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് ആ ശിക്ഷ ഇറങ്ങുമ്പോൾ അതെത്ര മോശമായിരിക്കും, ദുസ്സഹമായിരിക്കും എന്നർത്ഥം. സ്വാലിഹുൽ ഉസൈമീൻ റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, അന്നഹും ലൗ ആമനു ഫീ ഹാദൽ വഖ്തി ഫലം യംഫഉഹും, ഈ ആളുകൾ ശിക്ഷ കാണുന്ന വേളയിൽ വിശ്വാസം സ്വീകരിക്കാൻ സന്നദ്ധരായാൽ അതവർക്ക് ഉപകരിക്കുന്നതല്ല. ലിഅന്നഹു ലൗ നഫഅഹുമുൽ ഈമാൻ ലം തുസദ്ദിഖ് അലൈഹിം ഹാദിഹിൽ ജുംല സാദിഖൻ കാമിലൻ വഹിയ ഖൗലുഹു ഫസാ സ്വബാഹുൽ മൂദരീൻ, അങ്ങനെയായിരുന്നെങ്കിൽ ഈ വചനം അത് സത്യമാകുമായിരുന്നില്ല. ശിക്ഷ ഇറങ്ങുമ്പോൾ വിശ്വാസം സ്വീകരിച്ചാൽ ആ വിശ്വാസമെങ്ങാനും ആ ജനതയ്ക്ക് ഉപകരിക്കുമായിരുന്നെങ്കിൽ പിന്നീട് അവരുടെ അവസ്ഥ മോശമാകും എന്ന പ്രയോഗം അത് ശരിയാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലിഅന്നഹു ലൗ നഫഅഹുമുൽ ഈമാൻ ലസാല അൻഹും ഹാദസ്സൂ, വിശ്വാസമെങ്ങാനും ആ സമയത്ത് അവർക്ക് ഉപകരിച്ചിരുന്നെങ്കിൽ അവർക്ക് ഈ ശിക്ഷ ഒരിക്കലും തന്നെ ഇറങ്ങുമായിരുന്നില്ല. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്. വലാക്കിൻ ലയ്യം ഫഅഹും വഹാദിഹി സുന്നത്തുല്ലാഹി അസ്സവജൽ ഫീ ഇബാദി, എന്നാൽ അവർക്ക് ശിക്ഷ ഇറങ്ങുന്ന വേളയിൽ ഒരിക്കലും തന്നെ വിശ്വാസം അവർക്ക് ഉപകരിക്കുന്നതല്ല, ആ സന്ദർഭത്തിൽ അവർ വിശ്വസിക്കാൻ സന്നദ്ധരായാൽ അതവർക്ക് ഉപകരിക്കുന്നതല്ല. ഇത് അള്ളാഹുവിൻ്റെ നടപടിക്രമമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രവാചകന്മാരിലൂടെ നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി സ്വീകരിക്കാനും അതുവഴി അള്ളാഹുവിൻ്റെ സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരിൽ ഉൾപ്പെടാനും നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വഫാത്തിലെ 176-ാമത്തെ വചനമാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
3: أعوذ بالله من الشيطان الرجيم.
4: فلا تحسبن الله مخلف وعده.

ليجزي الله كل نفس ما كسبت إن الله سريع الحساب ليجزي الله

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിന്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
1: അതെ
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികൾ ഉണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23 വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാര്യങ്ങളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയ വസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ സൂറത്ത് മുദ്ദസിർ 32-ാമത്തെ ആയത്ത് മുതൽ 47-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗമാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം കേൾക്കുന്നത്.
6: വചനം 32. വാക്കർത്ഥം: കല്ല, അങ്ങനെയല്ല, വേണ്ട. വൽ ഖമർ, ചന്ദ്രൻ തന്നെയാണ്.
7: കല്ല വൽ ഖമർ,
6: അങ്ങനെ വേണ്ട, ചന്ദ്രൻ തന്നെയാണ് സത്യം. വചനം 33. വാക്കർത്ഥം: വല്ലൈലി, രാത്രിയും തന്നെയാണ്. ഇദ് അദ്ബറ, അത് പിന്നിട്ടു പോകുമ്പോൾ.
7: വല്ലൈലി ഇദ് അദ്ബറ,
6: രാത്രിയുമാണ് സത്യം, അത് പിന്നിട്ടു പോകുമ്പോൾ. വചനം 34. വാക്കർത്ഥം: വസ്സുബ്ഹി, പ്രഭാതവും തന്നെയാണ്. ഇദാ അസ്ഫർ, അത് പുലരുമ്പോൾ, പ്രകാശപ്പെട്ടാൽ.
7: വസ്സുബ്ഹി ഇദാ അസ്ഫർ,
6: പ്രഭാതവുമാണ് സത്യം, അത് പുലർന്ന് പ്രകാശിച്ചു വന്നാൽ. വചനം 35. വാക്കർത്ഥം: ഇന്നഹ, നിശ്ചയമായും അത്. ലഇഹ്ദ, ഒന്ന് തന്നെ, ഒരു കാര്യം തന്നെ. അൽ കുബർ, വലുതായതിൽ, വൻ കാര്യങ്ങളിൽ.
7: ഇന്നഹ ലഇഹ്ദൽ കുബർ,
6: നിശ്ചയമായും അത് നരകം വൻകാര്യങ്ങളിൽ ഒന്നുതന്നെ. വചനം 36. വാക്കർത്ഥം: നദീറൻ, താക്കീതു നൽകുന്നതായിട്ട്. താക്കീതെന്ന നിലയിൽ. ലിൽ ബഷരി, മനുഷ്യന്.
7: നദീറൻ ലിൽ ബഷർ,
6: മനുഷ്യന് ഒരു താക്കീത് എന്ന നിലയ്ക്ക്. വചനം 37. വാക്കർത്ഥം: ലിമൻ ഷാ, ഉദ്ദേശിച്ചവർക്ക്. മിങ്കും, നിങ്ങളിൽ നിന്ന് അയ്യ തഖദ്ദമ മുന്നോട്ടു വരുവാൻ മുന്തുവാൻ, ഔയത അഹർ അല്ലെങ്കിൽ പിന്നോട്ടു പോകാൻ പിന്താൻ.
7: ലിമൻ ഷാ മിൻകും അയ്യ തഖദ്ദമ ഔയത അഹർ,
6: അതായത് നിങ്ങളിൽ നിന്ന് മുന്നോക്കം വരുവാനോ പിന്നോക്കം പോകുവാനോ ഉദ്ദേശിച്ചവർക്ക്. വചനം 32 മുതൽ 37 വരെയുള്ളതിൻ്റെ വിശദീകരണം. സത്യയാഥാർത്ഥ്യങ്ങളുടെ നേരെ കൽപ്പിച്ചുകൂട്ടി ധിക്കാരം കൈക്കൊണ്ടവർക്ക് സഖർ എന്ന നരകശിക്ഷയാണുള്ളതെന്ന് 26 വചനത്തിൽ അല്ലാഹു താക്കീതു നൽകി. തുടർന്നുള്ള വചനങ്ങളിൽ അതിൻ്റെ ഉഗ്രതയും ഗൗരവവും ചൂണ്ടിക്കാട്ടി. പിന്നീട് വിഷയത്തിൻ്റെ ഗൗരവം ഒന്നുകൂടി ഊന്നിപ്പറയുകയാണ്. ചന്ദ്രൻ, രാത്രി, പ്രഭാതം എന്നിവയുടെ പേരിൽ സത്യം ചെയ്തുകൊണ്ടുള്ള ആ പ്രസ്താവനയുടെ സാരം ഇങ്ങനെ സംഗ്രഹിക്കാം. അത് ആ സഖറാകുന്ന നരകം കേവലം അവഗണിച്ചു തള്ളാവുന്ന ഒരു കാര്യമല്ല, ഏറ്റവും വമ്പിച്ച ഒരു കാര്യമത്രയത്. ഇത് ഒരു വ്യക്തിക്കോ ചില വ്യക്തികൾക്കോ മാത്രമുള്ള ഒരു താക്കീതല്ല, മനുഷ്യവർഗത്തിനാകമാനമുള്ള താക്കീതാണിത്. അതെ, മുമ്പോട്ടു വന്ന് സത്യം സ്വീകരിക്കുവാൻ തയ്യാറാകുന്നവർക്കും സത്യത്തിൽ നിന്ന് പിന്നോക്കം പോയി ദുർമാർഗത്തിൽ പതിക്കുന്നവർക്കും താക്കീതാകുന്നു. വചനം 38. വാക്കർത്ഥം: കുല്ലു നഫ്സിൻ, എല്ലാ ദേഹവും
8: അഥവാ
6: ആത്മാവും ആളും, ബിമാ കസബത്ത്, അത് സമ്പാദിച്ചതിന് പ്രവർത്തിച്ചതിന് റഹീന, പണയമാണ്, പണയപ്പെട്ടതായിരിക്കും.
7: കുല്ലു നഫ്സിൻ ബിമാ കസബത്ത് റഹീന,
6: എല്ലാ ഓരോ ദേഹവും ആളും അത് സമ്പാദിച്ചു വെച്ചതിന് പണയപ്പെട്ടതായിരിക്കും. വചനം 39. വാക്കർത്ഥം: ഇല്ല അസ്ഹാബ, ആൾക്കാരൊഴികെ, കൂട്ടരല്ലാതെ, അൽ യമീൻ, വലതുപക്ഷത്തിൻ്റെ,
7: ഇല്ല അസ്ഹാബൽ യമീൻ,
6: വലതുപക്ഷക്കാരൊഴികെ. വചനം 40. വാക്കർത്ഥം: ഫീ ജന്നാത്തിൻ, ചില സ്വർഗങ്ങളിൽ, യതസാഅലൂൻ, അവർ ചോദ്യം ചെയ്യും.
7: ഫീ ജന്നാത്തിൻ യതസാഅലൂൻ,
6: ചില സ്വർഗങ്ങളിലായിരിക്കും അവർ ചോദ്യം ചെയ്യും. വചനം 41. വാക്കർത്ഥം: അനിൽ മുജിരിമീൻ, കുറ്റവാളികളെപ്പറ്റി, കുറ്റവാളികളെക്കുറിച്ച്. വചനം 42. വാക്കർത്ഥം: മാ സലകക്കും, നിങ്ങളെ പ്രവേശിപ്പിച്ചത് എന്താണ്, പ്രവേശിപ്പിച്ച കാരണം എന്താണ്. ഫീ സഖർ, സഖറിൽ, നരകത്തിൽ.
7: അനിൽ മുജ്രിമീൻ മാ സലകക്കും ഫീ സഖർ,
6: നിങ്ങളെ സഖറിൽ പ്രവേശിപ്പിച്ചത് എന്താണ് എന്ന്. വചനം 38 മുതൽ 42 വരെയുള്ളതിൻ്റെ വിശദീകരണം. ഓരോ ആളും അവരവരുടെ കർമ്മങ്ങളാകുന്ന സമ്പാദ്യങ്ങൾക്ക് പണയമായിരിക്കും. അഥവാ സ്വന്തം കടമകളും ബാധ്യതകളും തീർത്തു കഴിഞ്ഞ സമ്പാദ്യങ്ങളാണുള്ളതെങ്കിൽ രക്ഷയുണ്ട്, ഇല്ലാത്ത പക്ഷം രക്ഷ കിട്ടുവാൻ മാർഗമില്ല. പക്ഷേ വലതുപക്ഷക്കാരാകുന്ന സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടമകളും ബാധ്യതകളുമെല്ലാം ഇഹത്തിൽ വെച്ച് നേരത്തെ നിറവേറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവർ കർമ്മങ്ങൾക്ക് പണയപ്പെട്ട് കഷ്ടപ്പെടേണ്ടി വരുന്നതല്ല. വലതുപക്ഷക്കാരെപ്പറ്റി സൂറത്തു വാഖിഅയിൽ അല്ലാഹു വിവരിച്ചിട്ടുണ്ട്. അവർക്ക് സഖറിനെ ഭയപ്പെടേണ്ടതുമില്ല, സ്വർഗമായിരിക്കും അവരുടെ സങ്കേതം. അവിടെ വച്ച് ചിലപ്പോൾ അവർ സഖറിന്റെ അവകാശികളായി തീർന്ന കുറ്റവാളികളെക്കുറിച്ച് അന്വേഷണം നടത്തും. നിങ്ങൾ ഈ ശിക്ഷയ്ക്ക് വിധേയരാകുവാൻ കാരണമെന്താണെന്ന് അവരോട് ചോദിക്കും. അതിന് നരകക്കാർ നൽകുന്ന മറുപടി നോക്കുക. വചനം 43. വാക്കർത്ഥം: ഖാലു, അവർ പറയും. ലം നക്കു, ഞങ്ങളായിരുന്നില്ല. ആയില്ല. മിനൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ.
7: ഖാലു ലം നക്കു മിനൽ മുസല്ലീൻ,
6: അവർ മറുപടി പറയും. ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിരുന്നില്ല. വചനം 44. വാക്കർത്ഥം: വലം നക്കു, ഞങ്ങളായിരുന്നുമില്ല. നുത്വഈമു, ഭക്ഷണം കൊടുക്കുക. അൽ മിസ്കീന, സാധുവിന്, പാവപ്പെട്ടവന്.
7: വലം നക്കു നുത്വഈമുൽ മിസ്കീൻ,
6: ഞങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നതുമില്ല. വചനം 45. വാക്കർത്ഥം: വക്കുന്നാ നഖൂദു, ഞങ്ങൾ മുഴുകുകയും ചെയ്തിരുന്നു. തോന്നിയ വാസത്തിൽ മുഴുകുകയും ചെയ്തിരുന്നു. മഅൽ ഖായിദീൻ, മുഴുകുന്നവരോടൊപ്പം.
7: വക്കുന്നാ നഖൂദു മഅൽ ഖായിദീൻ,
6: തോന്നിയ വാസത്തിൽ മുഴുകിയിരുന്നവരോടൊപ്പം ഞങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. വചനം 46. വാക്കർത്ഥം: വക്കുന്നാ നുകദ്ദിബു, ഞങ്ങൾ വ്യാജമാക്കുകയും ചെയ്തിരുന്നു. ബിയൗമിദ്ദീൻ, പ്രതിഫലത്തിൻ്റെ ദിവസത്തെ, നടപടി എടുക്കുന്ന ദിവസത്തെ.
7: വക്കുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ,
6: പ്രതിഫല നടപടിയുടെ ദിവസത്തെ ഞങ്ങൾ വ്യാജമാക്കുകയും ചെയ്തിരുന്നു. വചനം 47. വാക്കർത്ഥം: ഹത്ത അത്താന, ഞങ്ങൾക്ക് വരുന്നതുവരെ. അങ്ങനെ ഞങ്ങൾക്ക് വന്നു. അൽ യക്കീൻ, ആ ഉറപ്പ്, ദൃഢമായ കാര്യം അഥവാ മരണം.
7: ഹത്ത അത്താന അൽ യക്കീൻ,
6: അങ്ങനെ മരണമാകുന്ന ആ ഉറപ്പ് ഞങ്ങൾക്ക് വന്നെത്തി. വചനം 43 മുതൽ 47 വരെയുള്ളതിൻ്റെ വിശദീകരണം: മരണം വരെയും ഇതായിരുന്നു ഞങ്ങളുടെ നില. അതുകൊണ്ടാണ് ഞങ്ങൾ നരകശിക്ഷയ്ക്ക് വിധേയരായത് എന്ന് സാരം. എല്ലാ സംശയങ്ങൾക്കും വിരാമമിടുന്നതും ആർക്കും യാതൊരു സംശയമില്ലാത്തതുമായ കാര്യമാണല്ലോ മരണം. അതാണിവിടെ ഉറപ്പായ കാര്യം. അൽ യക്കീൻ എന്ന് മരണത്തെ ഉദ്ദേശിച്ചു പറഞ്ഞത്. സത്യവിശ്വാസത്തിൻ്റെ അനിവാര്യ ഫലവും സത്യവിശ്വാസികളുടെ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതുമാണ് നമസ്കാരം. അതിൻ്റെ അടുത്ത സ്ഥാനം സാധുക്കളുടെ വിശപ്പടക്കുന്നതിനുമാണ്. ഈ രണ്ട് കാര്യവും ഉപേക്ഷ വരുത്തുന്നവൻ യഥാർത്ഥ വിശ്വാസിയായിരിക്കുകയില്ല. അതുകൊണ്ടാണ് ഇത് രണ്ടും ഇവിടെ മറ്റു പലയിടത്തുമെന്ന പോലെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സന്ദേശങ്ങൾ, പ്രവാചക പ്രഭുവിൻ്റെ അധ്യാപനങ്ങൾ ആദിയായവയുടെ നേരെ പുച്ഛഭാവവും
8: അവഹേളന നയവും
6: സ്വീകരിക്കുക, അവർക്കെതിരെ അപവാദങ്ങൾ പുറപ്പെടുവിക്കുക, പ്രകോപന നടപടികൾ കൈക്കൊള്ളുക ഇത്യാദി ദുസ്സമ്പ്രദായക്കാരോട് സഹകരിച്ചും പങ്കുചേർന്നും കൊണ്ടിരിക്കുക, ഇതൊക്കെ സത്യനിഷേധത്തിൻ്റെ പ്രത്യക്ഷ ലക്ഷണങ്ങളത്രേ. എല്ലാറ്റിനും അടിസ്ഥാനമായി നിലകൊള്ളുന്നത് മരണാനന്തര ജീവിതത്തിൻ്റെയും പരലോക രക്ഷാശിക്ഷകളുടെയും നിഷേധവുമാകുന്നു. മരണം വരെ ഈ നില തുടർന്നു പോന്നവർക്കുണ്ടോ പിന്നെ വല്ല രക്ഷാമാർഗവും?
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിലെ സൂറത്ത് മുദ്ദസ്സിറിലെ 32-ാമത്തെ ആയത്ത് മുതൽ 47-ാമത്തെ ആയത്ത് വരെയാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം കേട്ടത്.
4: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.
3: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.

0: ശ്രോതാക്കൾ കേട്ടത് ഖത്തമുൽ ഖുർആൻ, പാരായണം ചെയ്തത് മിഷാരി റാഷിദ് അൽ അഫാസി.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്ന ഭാഗം സൂറത്തുൽ ഗാഫിർ 56 മുതൽ 65 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മാഷാ അള്ളാ, ജസാക്ക് അള്ളാഹു ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഗാഫിറിലെ 56 മുതൽ 65 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: സൂറത്തുൽ ഖിയാമ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
2: بسم الله الرحمن الرحيم لا أقسم بيوم القيامة ولا أقسم بالنفس

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോകപ്രശസ്ത ഖാരിഉകളുടെ മനോഹരമായ ഖുർആൻ പാരായണമാണ് നാം കേൾക്കുന്നത്. ഇന്ന് അഷേഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ ഖുർആൻ പാരായണം കേൾക്കാം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ സ്വാഭാവികമായും നാം മറന്നുപോകുന്ന, ശ്രദ്ധിക്കാതെ പോകുന്ന നിയമങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹാഖ 44 മുതൽ 52 വരെ വചനങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നാം മനസ്സിലാക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: ഇന്നൽ ഹംദുലില്ലാ വസല്ലി വസല്ലിം അലാ റസൂലിനിൽ കരീം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തുൽ ഹാഖ 44 ആയത്ത് മുതൽ. വലൗ തഖവ്വല അലൈന ബഅദൽ അഖാബിൽ لأخذنا منه باليمين منه نون ساكنة كشاشم هاان إلهار ارتماني كندا منها منه اندى نورنا مدي ثم لقطعنا ثم ميم مشددا اندى ارتماني كا لقطعنا منه الوتين منه اندى مدينة إلهار الوتين فما منكم എങ്ങനെ ഫമാമിൻകും ആ പിന്നെ മിൻകും മിൻ രണ്ട് മീം എടുത്ത് വന്നു. പിന്നെ മിൻ അഹദ് ഇൽഹാർ. അപ്പോൾ ഫമാമിൻകും മിൻ അഹദ് അഹദ് അവിടെയും ഉണ്ട് മിൻ അഹദിൻ അൻഹു. അപ്പോൾ മിൻ അഹദിൻ അൻഹു രണ്ട് ഇൽഹാർ, ഒന്ന് തൻവീന് ശേഷം അയിനാണ്, മറ്റത് അൻഹു നൂനിസാക്കിന് ശേഷം ഹ. അപ്പോ മിൻ അഹദിൻ അൻഹു ഹാജിസീൻ വഇന്നഹു ലതദ്കിറതുൻ വഇന്നഹു നൂനു മുശദ്ദദ നന്നായിട്ട് മണിക്കുക. ലതദ്കിറതുൽ ലിൽ തൻവീന് ശേഷം ലാമാണ്. അപ്പോ ഒട്ടും ഉന്നത്തില്ലാതെ അത് ഇരട്ടിപ്പിക്കുക. ഇതുകാം ബിലാഗുന്ന തദ്കിറത്തുല്ലിൽ തദ്കിറത്തുല്ലിൽ മുത്തഖീൻ ഇന്നാ നഅലമു വ ഇന്നാ നഅലമു അന്ന മിൻകും അന്ന മിൻകും മിൻകും തന്നൂൻ സാക്കിനു ശേഷം കാഫാണ് ഇഖ്ഫാ. നന്നായിട്ട് മണിക്കുക. അന്ന

0: ഇതൊക്കെ നൂന് ശബ്ദുണ്ടോ എവിടുണ്ടോ? നല്ലോ മണിക്ക അത് ഒരു സംശയം വേണ്ട. അതിൻ്റെ മുമ്പത്തെ അക്ഷരോ പിന്നത്തെ അക്ഷരോ ഒന്നും അതിന് പ്രശ്നമല്ല. فسبح باسم ربك العظيم
1: فسبح باسم ربك العظيم
0: عليم مرتنده فسبح منوري
1: فسبح باسم ربك العظيم
0: അപ്പോൾ സൂറത്തുൽ ഹാഖ അവസാനിച്ചു. 52 ആയത്തുകളാണ് നമ്മൾ ഓതിക്കഴിഞ്ഞു. ഇനി അടുത്ത സൂറത്ത് ഏതാ? സൂറത്തുൽ ഖലമാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം ഇൻഷാ അല്ലാ. സൂറത്തുൽ ഖലം അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് പാരായണ പഠനം സൂറത്തുൽ ഹാഖ 44 മുതൽ 52 വരെ വചനങ്ങളുടെ പാരായണ നിയമത്തെ സംബന്ധിച്ച് ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും ആണ്ട് ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്. 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആനിനെ തജ്വീദോടുകൂടി പാരായണം ചെയ്യാൻ പ്രാപ്തമാക്കുന്നു അത്തഹ്സീൻ. സൂറ അൽ ബഖറയിലെ 167 മുതൽ 169 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 166 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞത്. ഇൻഷാല്ലാ ഇന്ന് എടുക്കുന്നത് 167, 168, 169 ആയത്തുകളാണ്.

وقال الذين اتبعوا وقال قاف തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. മഖ്റജ് വഖാല അല്ലദീന തബഉ ഇത്തബഉ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ലൗ അന്ന ലൗ അന്ന നൂൻ ശദ്ദ് മണിക്കണം. അന്ന ലനാ കറത കറത തൻവീന് ശേഷം ഫ ഇഖ്ഫാഉ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഇവിടെ റാഇന് ശബ്ദുണ്ട്, അതുപോലെ ഫനതബറ ഇവിടെയും ശബ്ദ്, പ്രത്യേകം ശ്രദ്ധിക്കണം. കറ കറതൻ ഫനതബറ ഇങ്ങനെയല്ല, കറ റ കനപ്പിച്ച് ഉച്ചരിക്കണം. കറതൻ ഫനതബറ മിൻഹും കമാ തബറഉ ഹംസ കമാ തബറഉ മിന്ന നൂൻ ശബ്ദ് മണിക്കണം. كذلك يريهم الله كذلك يريهم الله ها തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. يريهم الله اعمالهم ഹംസ ഐൻ മഖ്റജ് അടുത്താണ്. ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അപ്പോൾ മഖ്റജ് അടുത്താണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. اعمالهم حسرات عليهم حسرات را را ഇനെ കനപ്പിച്ചു ഉച്ചരിക്കണം. حسرات ح ح തൊണ്ടയുടെ മധ്യഭാഗം. ح حسرات عليهم حسرات തൻവീന് ശേഷം ഐൻ വന്നാൽ ഇദ്ഹാർ, അവിടെ മണിക്കരുത്, വെളിവാക്കി ഉച്ചരിക്കണം. حسرات عليهم وما هم بخارجين ساكنة ميمിന് ശേഷം ബ വന്നാൽ ഇഖ്ഫാ ഷഫവി, അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വമാ ഹും ബിഖാരിജീന മിനന്നാർ ഈ രൂപത്തിൽ മിനന്നാർ നൂൻ ശദ്ദ് മണിക്കണം. വമാ ഹും ബിഖാരിജീന മിനന്നാർ. അടുത്ത ആയത്ത് യാ അയ്യുഹന്നാസു, ഇവിടെ മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറില നീട്ടാവുന്ന മദ്ദാണത്. അന്നാസ് നൂന് ശദ്ദുണ്ട്, മണിക്കണം. കുലൂ മിമ്മ ഫിൽ അർദി മിമ്മ മീമു ശദ്ദുന്ന മീമിന് ശബ്ദ് വന്നാൽ മണിക്കണം. ഫിൽ അർദി ഫിൽ അർദി എന്നല്ല, ഫിൽ അ ഹംസ കൃത്യമായിട്ടും ഉച്ചരിക്കണം. ഫിൽ അർദി ദാദ് ഫിൽ അർദി ദ ഫിൽ അർദി حلالا طيبا حلالا ح حلال الا ح حلالا تنوين الشيشم طاء ونال اخفا بغن افكتماكي منكنم അതോടൊപ്പം طاء സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഗുന്നയും സ്വരഭാരത്തിൽ ആക്കണം. حلالا طيبا ഇരുപത്തിൽ. ഇനി അവിടെ നിർത്താതെ കൂട്ടി ഒതുകയാണെങ്കിൽ طيبا ولا تتبعوا ഇങ്ങനെ ഇത് ഗംഭിഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വലാ തത്തബിഉ ഖുത്വാതി ശൈത്താൻ ഖുത്വാതി, പലപ്പോഴും ഓതി പോകുന്നത് ഖുത്വാതി എന്നായിരിക്കും. ത ഒന്നും അത്ര തന്നെ ശരിയാവുകയില്ല, ഖുത്വാതി. ശരിക്കും ത ഉച്ചരിക്കരുത്, കൃത്യമായിട്ടും ത തീ തോ എത് ഖുത്വാതി ശൈത്താൻ ഷെയ്ത്വാൻ ത. ഇവിടെല്ലാം ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അപ്പോഴാണ് അതിൻ്റെ കൃത്യമായ ശബ്ദം വരികയുള്ളൂ. ഖുത്വാതി ഷെയ്ത്വാൻ ഇന്നഹു ലകും അദുവ്വും മുബീൻ ഇന്നഹു നൂൻ ശദ്ദ് മണിക്കണം. ലകും അദുവ്വും തൻവീന് ശേഷം മീം ഇദ്ഗാം ബിഗുന്ന മണിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം. അദുവ്വും മുബീൻ അദുവ്വും മുബീൻ ഇന്നമാ യഅ്മുറുക്കും ഇന്നമാ നൂൻ ശദ്ദ് മണിക്കണം. ഇന്നമാ യഅ്മുറുക്കും യഅ്മുറു ഹംസ യഅ്മുറുക്കും യഅ്മുറുക്കും ബി സാകിന മീമിന് ശേഷം ബ. ഇവിടെ സാക്കിന മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫാ ഷഫവി, ചുണ്ടിലൂടെ അവ്യക്തമാക്കി
മണിക്കുകയാണ് വേണ്ടത്. മുറുക്കും ബിസ്സൂഇ, ഇനി ബിസ്സൂഇ അതുപോലെ വൽ ഫഹ്ഷാഇ, ഈ രണ്ട് മദ്ദും മദ്ദ് മുത്തസിലാണ്. മദ്ദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വാവ് അതുപോലെ ശേഷം ഹംസ അതേ പദത്തിൽ വരിക. ഇവിടെ ബിസ്സൂഇ വാവിന് ശേഷം ഹംസ, വൽ ഫഹ്ഷാഇ അലിഫിന് ശേഷം ഹംസ ഒരേ പദത്തിലാണ്. അതുകൊണ്ട് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ബിസ്സൂഇ വൽ ഫഹ്ഷാ വഅൻ തഖൂലു ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അലല്ലാഹി മാ ലാ തഅലമൂൻ, അലല്ലാഹി മാ ലാ തഅലമൂൻ, അവസാനത്തിൽ മദ്ദ് ഇഅ്റാബുൽ സുക്കൂൻ. നൂറ ശ്രദ്ധിക്കുക.

0: بارك الله فيكم جميعا السلام عليكم ورحمه الله وبركاته
1: بارك الله فيكم جزاك الله خيرا كثيرا പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് സൂറ ബക്കറയിലെ 167 മുതൽ 169 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുറാൻ 29-ാം അധ്യായം അൽ അങ്കബൂത്ത് 50 മുതൽ 69 വരെ വചനങ്ങൾ. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇദ്രീസ് അബ്ഖർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 558-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 558-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽഗാമിദി.
1: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
2: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
1: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
0: പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

يعلمون فتول عنهم حتى حين وأبصرهم فسوف يبصرون

0: كوثر، فصل لربك وانحر، إن شانئك هو الأبتر.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സോഫാത്തിലെ 171 മുതൽ 182 കൂടിയ വചനങ്ങളും തുടർന്ന് സൂറ കൗസറുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ഹുസൈൻ അൽഷേഖ്.
2: ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്ക് കാണാൻ കഴിഞ്ഞു.

0: കണ്ടിട്ടുള്ളൂ. പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു. ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന് യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്ത് ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: നൂറുൻ അദല്ല അലൽ ഹയാതി റഹീം.
2: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: Tune to reality.

0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആനിനെ ഒരധ്യാപകനിൽ നിന്ന് പഠിക്കാം. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറ ബക്കറയിലെ 209 മുതൽ 213 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

ബാരക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 250 മുതൽ 213 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പരിപാടി തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിൻ്റെ മലയാള വിവർത്തനം. മലയാള മനസ്സുകൾക്ക് ഖുർആനിനോടടുക്കാൻ ഏറ്റവും ഉത്തമവും ഉദാത്തവും മാതൃകാപരവുമായ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ബഹുമാനനായ മുഹമ്മദ് അമാനി മൗലവി രചിച്ച ഖുർആൻ വിശദീകരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മുദ്ദസിർ 26 മുതൽ 31 വരെ വചനങ്ങളുടെ അർത്ഥവും പാരായണവും വ്യാഖ്യാനവും.

0: നരകത്തിന്റെ മേൽനോട്ടക്കാരായ ആൾക്കാരെ നാം മലക്കുകളല്ലാതെ ആക്കിയിട്ടില്ല. അവരുടെ എണ്ണം അവിശ്വസിച്ചവർക്കൊരു പരീക്ഷണമല്ലാതെയും ആക്കിയിട്ടില്ല. അതെ, വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ളവർ ദൃഢമായി വിശ്വസിക്കുവാനും വിശ്വസിച്ചിട്ടുള്ളവർക്ക് വിശ്വാസം വർദ്ധിക്കുവാനും വേദഗ്രന്ഥം നൽകപ്പെട്ടവരും സത്യവിശ്വാസികളും സന്ദേഹപ്പെടാതിരിക്കുവാനുമാകുന്നു അത്. കൂടാതെ ഹൃദയങ്ങളിൽ ഒരുതരം രോഗമുള്ളവരും അവിശ്വാസികളും ഇതുമൂലം എന്തൊരുപമയാണ് അല്ലാഹു ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറയുവാൻ വേണ്ടിയുമാകുന്നു. അപ്രകാരം അല്ലാഹു അവനുദ്ദേശിക്കുന്നവരെ വഴിപിഴപ്പിക്കുകയും അവനുദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു. നിന്റെ റബ്ബിന്റെ സൈന്യങ്ങളെ അവനല്ലാതെ ആരും അറിയുന്നതല്ല. ഇത് മനുഷ്യർക്ക് ഒരു സ്മരണ അഥവാ ഉപദേശം അല്ലാതെ മറ്റൊന്നും അല്ലതാനും. 31 വചനത്തിന്റെ വിശദീകരണം: നരകത്തിന്റെ മേൽനോട്ടം വഹിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് 19 മലക്കുകളാണെന്ന് അല്ലാഹു പ്രസ്താവിച്ചുവല്ലോ. ഇത് കേട്ടപ്പോൾ അബൂജഹൽ തന്റെ ആളുകളോട്, നിങ്ങളിൽ ഓരോ 10 പേർക്കും അവരിൽ ഓരോരുത്തരെ പിടിച്ചടക്കിക്കൂടെയെന്നും വേറൊരുവൻ 17 പേരെ ഞാൻ തടുത്തുകൊള്ളാം, ബാക്കി 2 പേരുടെ കാര്യം നിങ്ങൾക്കും ആയിക്കൂടെയെന്നും മറ്റും പരിഹസിച്ചു പറയുകയുണ്ടായെന്ന് ചില റിവായത്തുകളിൽ വന്നിരിക്കുന്നു. നരകത്തിന്റെ മേൽനോട്ടക്കാർ മലക്കുകൾ മാത്രമാണ് അഥവാ മനുഷ്യരോ മറ്റോ അല്ല എന്ന് അല്ലാഹു ആദ്യമായി ചൂണ്ടിക്കാട്ടി. ഒരു മലക്കിനെപ്പോലും നേരിടുവാനോ ചെറുത്തു നിൽക്കുവാനോ മനുഷ്യർക്ക് സാധ്യമല്ല എന്നിരിക്കെ 19 പേരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുവാൻ കഴിയും? അതുകൊണ്ട് അവരിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടേക്കുമെന്ന് കരുതേണ്ട എന്നിങ്ങനെയുള്ള ഒരു സൂചന ഇതിൽ അടങ്ങിയിരിക്കുന്നു. 19 എന്ന എണ്ണം എടുത്തു പറഞ്ഞതിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള സംശയത്തിനോ ആശയക്കുഴപ്പത്തിനോ അവകാശമില്ല. എന്തുകൊണ്ട് 19 അല്ലെങ്കിൽ 20 ആയില്ല എന്നിത്യാദി വിമർശനങ്ങളൊന്നും അവരിൽ നിന്നുണ്ടാവാനില്ല. അല്ലാഹു പറഞ്ഞത് അപ്പടി സ്വീകരിക്കുവാനും വിശ്വസിക്കുവാനും അവർ തികച്ചും സന്നദ്ധരാണ്. എന്നാൽ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പരീക്ഷണം മാത്രമാണെന്ന് തുടർന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. ഈ 2 മുഖപുരകൾക്ക് ശേഷം വിഷയം കുറെ കൂടി വിശദീകരിക്കപ്പെടുകയാണ് അടുത്ത വാക്യങ്ങളിൽ ചെയ്തിരിക്കുന്നത്. അതായത്, വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് ഖുർആനിലുള്ള വിശ്വാസം ദൃഢകരമായി തീരുവാൻ അത് ഉപകരിക്കുന്നു. കാരണം അവരുടെ പക്കലുള്ള ഗ്രന്ഥങ്ങൾ മുഖേന അത് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഖുർആനും അതോട് യോജിച്ച് കാണുമ്പോൾ അവർക്കത് കൂടുതൽ ബോധ്യവും സ്വീകാര്യതയും ആയിരിക്കുമല്ലോ. മുൻ വേദഗ്രന്ഥങ്ങളിൽ ഈ വിവരം ഉള്ളതുകൊണ്ടാണ് അല്ലാഹു ഇപ്രകാരം പ്രസ്താവിച്ചതെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഖതാദ, മുജാഹിദ് റഹിമഹുമുള്ള എന്നിവരിൽ നിന്ന് നിവേദനം വന്നിട്ടുണ്ട്. മറ്റു പലതുമെന്ന പോലെ ഇന്നത്തെ ബൈബിളുകളിൽ ഇത് കാണപ്പെടാത്തതിന് കാരണം വ്യക്തമാണ്. പക്ഷേ ഖുർആൻ അവതരിക്കുന്ന കാലത്തെ വേദക്കാർക്ക് ഇക്കാര്യം പൊതുവിൽ അറിയാമായിരുന്നുവെന്നും അതുകൊണ്ടാണ് അവർ അതിനെ എതിർക്കാതിരുന്നതെന്നും സ്പഷ്ടമാണല്ലോ. ഇതുപോലെ തന്നെ സത്യവിശ്വാസികൾക്ക് അത് വിശ്വാസം വർദ്ധിക്കുവാനും ഇടയാകുന്നു. ഖുർആന്റെ പ്രസ്താവനകളെ വേദക്കാർ ശരിവെച്ചു കാണുന്നതും നരകശിക്ഷയുടെ കാഠിന്യത്തെയും സ്വഭാവത്തെയും കുറിച്ച് അറിയുന്നതും സത്യവിശ്വാസികളുടെ വിശ്വാസവർദ്ധനവിന് കാരണമാകുന്നു. കൂടാതെ അല്ലാഹുവിങ്കൽ നിന്ന് അവതരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സന്ദേശവും അവരുടെ വിശ്വാസത്തിൽ വർദ്ധനവുണ്ടാക്കുന്നു. വഇദാ തുലിയത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന, സൂറത്തു അൻഫാൽ അവരുടെ മേൽ അവന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അതവർക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അങ്ങനെ ഇരു കൂട്ടർക്കും വേദക്കാർക്കും സത്യവിശ്വാസികൾക്കും സന്ദേഹത്തിനോ ആശയക്കുഴപ്പത്തിനോ അവകാശമില്ലാതായിത്തീരുന്നു. പരീക്ഷണത്തിൻ്റെ ഒരു വശമത്രേ ഇത്. നേരെ മറിച്ച് ഹൃദയത്തിൽ രോഗമുള്ളവരായ കപടവിശ്വാസികൾക്കും സത്യനിഷേധികളായ അവിശ്വാസികൾക്കുമാകട്ടെ ഈ പ്രസ്താവന മൂലം ആശയക്കുഴപ്പവും കുതർക്കവുമായിരിക്കും വർദ്ധിക്കുക. പരീക്ഷണ ഫലത്തിൻ്റെ മറുവശമാണിത്. അങ്ങനെ അവർ പറഞ്ഞേക്കും, ഇതെന്തൊരു ഉപമയാണ്! ഇതിൻ്റെ ഉദ്ദേശ്യം എന്തായിരിക്കും? എന്താണ് ഒരു 19 കണക്ക്? എന്തുകൊണ്ട് ഒരെണ്ണം കൂടിച്ചേർത്ത് 20 തികച്ചില്ല എന്നൊക്കെ? ഇതിന് അള്ളാഹു നൽകുന്ന മറുപടി ശ്രദ്ധേയമാകുന്നു. അതിൽ ഒന്ന്, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ മുഖേന അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ വഴിപിഴപ്പിക്കുകയും അവൻ ഉദ്ദേശിച്ചവരെ അവൻ സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു. അതെ, സഹൃദയന്മാർക്ക് നേർമാർഗം പ്രാപിക്കുവാനും ദുഷ്ടന്മാർക്ക് വഴിപിഴച്ചു തെറ്റിപ്പോകുവാനും അത് കാരണമായിത്തീരുന്നു. 2, അള്ളാഹുവിൻ്റെ സൈന്യങ്ങൾ ഏതൊക്കെയാണ്, എത്രയാണ്, അവരുടെ സ്ഥിതിഗതികൾ എന്തെല്ലാമാണ് എന്നൊക്കെ അവൻ മാത്രമേ അറിയുകയുള്ളൂ. ഓരോ തരത്തിലുള്ള ആരാധനാ കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ ഇല്ലാത്ത ഒരു സ്ഥലവും 7 ആകാശങ്ങൾക്കിടയിൽ ഇല്ല എന്നും മറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിട്ടുള്ളത് ഇവിടെ സ്മരണീയമാകുന്നു. അബൂദാവൂദ്, തിർമുദി, ഇബ്നു മാജ. എന്നിരിക്കെ അവരെക്കുറിച്ച് അല്ലാഹു പറയുന്നത് അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുകയും സമ്മതിക്കുകയുമല്ലാതെ അതിനെപ്പറ്റി ചോദ്യം ചെയ്യാനോ കൂടുതൽ ചർച്ച നടത്താനോ ആർക്കും ന്യായമോ അവകാശമോ ഇല്ല. അക്കൂട്ടത്തിൽ നരകത്തിൻ്റെ മേൽനോട്ടക്കാരെ 19 രഹസ്യവും അവനു മാത്രമേ അറിഞ്ഞുകൂടൂ. ഇനി 20 എന്നോ മറ്റോ പറഞ്ഞാൽ അപ്പോഴും എന്തുകൊണ്ടാണത് എന്ന് ഇവർ ചോദിച്ചുകൂടായികയില്ലല്ലോ. 3, നരകത്തെക്കുറിച്ചും അതിലെ കാവൽക്കാരെക്കുറിച്ചും മറ്റുമുള്ള ഇത്തരം പ്രസ്താവനകളൊന്നും തർക്കത്തിനോ വിമർശനത്തിനോ വിഷയമായി കൂടാത്തതാണ്. ജനങ്ങളെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് അവയുടെ ലക്ഷ്യം. ഇഷ്ടമുള്ളവർക്ക് അവയെപ്പറ്റി ചിന്തിക്കുകയും ഉറ്റാലോചിക്കുകയും ചെയ്യാം. അവയുടെ അടിസ്ഥാനത്തിൽ സ്വന്തം ചര്യയെ ചിട്ടപ്പെടുത്തുകയും ചെയ്യാം എന്നുമാത്രം.
1: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മുദ്ദസിർ 26 വചനം മുതൽ 31 വചനം വരെ പാരായണവും അർത്ഥവും വ്യാഖ്യാനവും. തഫ്സീർ അമാനി സമാപിക്കുന്നു.
2: മധുരം ഖുർആൻ ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ സൂറത്തുദ്ദാരിയാത്തിലെ 38 മുതൽ 60 കൂടിയ വചനങ്ങളാണ്. പാരായണം ചെയ്യുന്നത് കാരി അബ്ദുൽ അസീസ് അൽ യഹ്യ.
3: أعوذ بالله من الشيطان الرجيم.

0: മധുരം ഖുർആൻ സൂറത്തു ദാരിയാത്തിലെ 38 മുതൽ 60 കൂടിയ വചനങ്ങളാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം ഖാരി അബ്ദുൽ അസീസ് അൽ യഹ്യ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഒരു വചനം, ഒരു സന്ദേശം, ഒരു ചിന്ത, അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകാം. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഹൃദയങ്ങളിൽ അറിവിന്റെയും വിശ്വാസത്തിന്റെയും വസന്തം തീർക്കുന്നു പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം. സൂറസ്വാഫാത്തിലെ 174-175 വചനങ്ങൾ വിശദീകരിക്കുന്നു. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഫതവല്ല അൻഹും ഹത്താ ഹീൻ. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 174-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. ഫതവല്ല, ആകയാൽ തിരിഞ്ഞുകളയുക. അൻഹും, അവരിൽ നിന്ന്, അതല്ലെങ്കിൽ അവരെ വിട്ട്. നബിയെ, അതിനാൽ ഒരു കുറഞ്ഞ സമയം വരേക്കും നീ അവരിൽ നിന്ന് തിരിഞ്ഞുകളയുക. ഇതാണ് വചനത്തിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യനിഷേധികളുടെ കാര്യത്തിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിക്കേണ്ട നിലപാടാണ് പ്രവാചകനോട് നിർദ്ദേശിക്കുന്നത്. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ഇസ്ബിർ അലാ അദാഹും ലഖ്, അവരുടെ പ്രയാസത്തിൽ, ഉപദ്രവത്തിൽ താങ്കൾ ക്ഷമിച്ചേക്കുക. വൻതളിർ ഇലാ വഖ്തിൻ മുഅജ്ജൽ, ഒരു നിശ്ചിതമായ അവധി വരെ താങ്കൾ ഇട നൽകുക. ഫഇന്ന സനജ്അലു ലക്കൽ ആഖിബതു വന്നസ്റതു വല്ലഫ്റു, തീർച്ചയായും നല്ല പര്യവസാനവും വിജയവും താങ്കൾക്ക് നാം നൽകും. വലിഹാദ ഖാല ബഅദുഹും ഗയ്യൻ ദാരിക ഇലാ യൗമിൽ യൗമി ബദരിൻ വമാ ബഅദഹ ഐദൻ ഫീ മഅനാഹ. ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു കുറഞ്ഞ സമയം വരെ അവധി നൽകുക എന്ന് പറഞ്ഞത് ബദർ യുദ്ധത്തെ ഉദ്ദേശിച്ചാണെന്ന് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, സും അമറ റസൂലഹു ബിൽ ഇഅറാദി അമ്മൻ ആനദു, തന്നോട് ധിക്കാരം കാണിക്കുന്നവരോട് തിരിഞ്ഞുകളയാൻ, അവരെ അവഗണിക്കുവാൻ അള്ളാഹു തൻ്റെ റസൂലിനോട് കൽപ്പിക്കുന്നു. വലം യഖുബലു അൽ ഹഖ്, സത്യം സ്വീകരിക്കാത്ത, ധിക്കാര സമീപനം സ്വീകരിക്കുന്നവരോട് അവരുടെ കാര്യത്തിൽ അവഗണന കാണിക്കാൻ, അവരെ വിട്ടുകളയാൻ അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നു. വഅന്നഹു മാ ബഖിയ ഇല്ലാ ഇൻതിളാറു മാ യുഹില്ലു ബിഹിം മിനൽ അദാബ്, അവർക്ക് ശിക്ഷ ഇറങ്ങുന്നതുവരെ, ശിക്ഷ വരുന്നതുവരെ അല്പസമയം സാവകാശം കാണിക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നു. ഉസൈമി റഹ്മുള്ള പറയുന്നു, അൽ ഖിതാബു ലിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ താങ്കൾ വിട്ടുകളയുക, തിരിഞ്ഞു കളയുക എന്ന് പറയുന്നത് പ്രവാചകനോടാകുന്നു. അൻഹും, അവരെക്കുറിച്ച്, അവരുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞത് അദ്ദമീറു യഊദു അലാ അഹ്ലി മക്ക, മക്കക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ പറയുന്നതിൻ്റെ ഉദ്ദേശ്യം അഅരിൽ അൻ കുഫാരി മക്ക, മക്കയിലെ സത്യനിഷേധികളുടെ കാര്യത്തിൽ താങ്കൾ അവരെ വിട്ടേക്കുക. ഹത്താ ഹീൻ, യഅനി ഹത്താ ഹീനിൻ ഗൈരി മുബീനിൻ, വ്യക്തമല്ലാത്ത എന്ന് പറഞ്ഞാൽ നിർണിതമല്ലാത്ത ഒരു കുറഞ്ഞ സമയം വരെ താങ്കൾ അവരെ വിട്ടേക്കുക. ലാക്കിൻ ഇൽമുഹു ഇൻദല്ലാഹി അസ്സ വജൽ, ആ ഹീൻ എന്നത് ഏത് സമയമാണ് ഉദ്ദേശിക്കുന്നതെന്ന് അള്ളാഹുവിനെ അറിയൂ. മാത്രമല്ല തഹദീദുൻ ഹാ ഉലാ ഇൽ മുഖദ്ദിബീൻ, ഈ നിഷേധികൾക്കുള്ള ഒരു കടുത്ത ഭീഷണിയാകുന്നു ഇത്. ലിർ റസൂലി അലൈഹിസ്സലാത്തു വസ്സലാം, പ്രവാചകനെ നിഷേധിക്കുന്നവർക്കുള്ള. വ അന്ന തുഗിയാനഹും ലൻ യദൂമു ലിഖൗലിഹി ഹത്താ ഹീൻ, ഒരു കുറഞ്ഞ അവധി വരെ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ഈ നിഷേധം ദീർഘകാലം നീണ്ടു നിൽക്കുകയില്ല. ഫസയൻതഹി ഹാദത് തുഗിയാൻ, ഈ അതിരു കവിയൽ ഇത് ശേഷം അവസാനിക്കും. ഇമ്മാ അലാ യദിർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നുകിൽ പ്രവാചകന്റെ കൈകളാൽ അത് സംഭവിക്കും. ഹീന യുഅ്മറു ബിൽ ഖിതാൽ, പ്രവാചകനോട് യുദ്ധം ചെയ്യാൻ കൽപ്പിക്കുന്നതോടുകൂടി. വ ഇമ്മാ ബിൽ മൗത്തി, അതല്ലെങ്കിൽ അവരുടെ മരണത്തോടുകൂടി. ബി തഖദീരില്ലാഹി അസ്സവജൽ, അള്ളാഹുവിൻ്റെ നിർണിതമായ കണക്ക് പ്രകാരം, അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അവർക്ക് സംഭവിക്കുന്ന മരണത്തോടുകൂടി അത് അവസാനിക്കും എന്നർത്ഥം. ഫഹും ലാ ബുദ്ദ അൻ യൻതഹി അംറഹും വലാ യുംകിനു അൻ യസ്തമിറ തുഗിയാനഹും, അവരുടെ ഈ ധിക്കാര സമീപനം, ഈ അതിരു കവിയൽ അവർക്ക് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അനിവാര്യമായും അതിനൊരു അറുതി സംഭവിക്കുക തന്നെ ചെയ്യും. മറ്റൊന്ന് തസ്ലിയത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് പ്രവാചകനെ ആശ്വസിപ്പിക്കലാകുന്നു. ഹൈസു അഖ്ബറ അന്ന അദാഹും സയൻതഹി അംറഹു ബഅദഹീൻ, ഇവരുടെ ഈ ഉപദ്രവം, ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഉപദ്രവം അധികം താമസിയാതെ അവസാനിക്കും, അതിന് അറുതി വരും എന്ന് അള്ളാഹു പ്രവാചകൻ തിരുമേനിയെ സമാശ്വസിപ്പിക്കുകയാകുന്നു ചെയ്യുന്നത്. ഇമാം തബരി റഹ്മത്തുള്ള പറയുന്നു, ഫഅരിദ് അൻഹും ഇലാ ഹീനിൻ വഖ്തലഫ അഹ്ലു തഅ്‌വീൽ ഫീ ഹാദൽ ഹീൻ, ഒരു കുറഞ്ഞ സമയം വരെ അവരെ താങ്കൾ വിട്ടേക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഈ ഹീൻ എന്നത് വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. ഫഖാല ബഅദുഹും, ചിലർ പറഞ്ഞു, മഅനാഹു ഇലൽ മൗത്ത്, മരണം വരെ എന്നതാണ് ഉദ്ദേശിക്കുന്നതെന്ന്. വഖാല സുദ്ദി റഹ്മഹുല്ലാ ഹത്ത യൗമ ബദർ, ബദർ യുദ്ധം വരെയാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. വഖാല ആഖറൂൻ മഅനാ ദാലിക ഇല യൗമിൽ ഖിയാമ, കുറഞ്ഞ സമയം വരെ അവരെ വിട്ടേക്കുക എന്ന് പറഞ്ഞത് ഖിയാമത്ത് നാൾ വരെ എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടും ഉണ്ട്. വഹാദൽ ഖൗലു അല്ലദി ഖാലഹു സുദ്ദി അഷ്ബഹു ബിമാ ദല്ല അലൈഹി ളാഹിറു തൻസീൽ വദാലിക അന്നല്ലാഹ തവഅദഹും ബിൽ അദാബി അല്ലദി കാനു യസ്തഅജിലൂൻ. ഇമാം സുദ്ദി റഹ്മഹുല്ലയുടെ ആ അഭിപ്രായത്തോടാണ് കൂടുതൽ ഇവിടെ തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് കാണുന്നത്. അള്ളാഹുവിൻ്റെ വചനം, അഫബി അദാബിനാ യസ്തഅജിലൂൻ, നമ്മളുടെ ശിക്ഷയ്ക്കു വേണ്ടി അവർ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുകയാണോ. അമറ നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുഅരിദ അലൈഹിം ഇലാ മജീഇ ഹീനിഹി, ആ കുറഞ്ഞ സമയം വരെ അവഗണിക്കാൻ അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നു. ഫതഅ്‌വീലുൽ കലാം ഫതവല്ല അൻഹും യാ മുഹമ്മദ് ഇലാ ഹീൻ മജീഇ അദാബിനാ വനുസൂലിഹി ബിഹിം, നമ്മുടെ ശിക്ഷ വരുന്നതുവരെ കുറഞ്ഞ സമയത്തേക്ക് താങ്കൾ ഇട നൽകുക, ക്ഷമിച്ചേക്കുക എന്നതാണ് അതിൻ്റെ വ്യാഖ്യാനമെന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. തുടർന്ന് 175-ാമത്തെ വചനം, വഅബ്സിറുഹും ഫസൗഫ യുബ്സിറൂൻ, വഅബ്സിറുഹും, അവരെ കാണുകയും അഥവാ കണ്ടറിയുകയും ചെയ്യുക. ഫസൗഫ എന്നാൽ വഴിയെ, യുബ്സിറൂൻ, അവർ

താങ്കളോട് എതിർ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എന്തു ശിക്ഷയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. വത്ത കിദീബിക്, താങ്കളെ നിഷേധിക്കുന്നവർക്കും. വലിഹാദ ഖാല അലാ വജ്ഹി തഹദീദി വൽ വഈദി, അതാണ് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അള്ളാഹു പറഞ്ഞത്. ഫസൗഫ യുബ്സിറൂൻ, ശേഷം അവരും കണ്ടറിയും. സഅദി റഹ്മത്തുള്ള പറയുന്നു, മൻ യുഹില്ലു ബിഹി അന്നികാലു ഫഇന്നഹു സയുഹില്ലു ബിഹിം, അവർക്ക് സംഭവിക്കാൻ പോകുന്ന ആ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഖതാദ റഹ്മത്തുള്ളയുടെ വാക്യമായി ഇമാം തബരി എടുത്തുതിരിക്കുന്നു, ഹീന ലാ യൻഫഉഹും അൽ ബസറു, കാഴ്ച അവർക്ക് ഉപകാരപ്പെടാത്ത ആ സമയത്ത്. ഇബ്നു സയ്യിദ് റഹ്മത്തുള്ള പറയുന്നു, അൻലിറുഹും ഫസൗഫ യുബ്സിറൂന യൗമൽ ഖിയാമ മാ സ്വനഉ മിൻ അംരില്ലാ വകുഫ്രിഹിം ബില്ലാ വറസൂലിഹി വകിതാബിഹി. അള്ളാഹുവിൻ്റെ റസൂലിനെ ധിക്കരിച്ചത് കാരണം, നിഷേധിച്ചത് കാരണം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ നിഷേധിച്ചത് കാരണം എന്താണ് സംഭവിക്കുക എന്ന് ഖിയാമത്ത് നാളിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വാലിഹ് ഹുസൈമി റഹ്മത്തുള്ള പറയുന്നു, യഅനി അൻലിർ ഇലൈഹിം ഇദാ നസല ബിഹിമുൽ അദാബു, താങ്കൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുക, അവർക്ക് ശിക്ഷ ഇറങ്ങിയാൽ. വഅല ഹാദ യകൂനു അൽ ഇബ്സാറു ബിർറുഇയ അൽ ബസറു റുഇയ, അത് നേർക്ക് നേരെ കാണൽ തന്നെയായിരിക്കും. എന്ത് ശിക്ഷയാണ് അവർക്ക് ഇറങ്ങാൻ പോകുന്നതെന്ന്. മാത്രമല്ല അബ്സിറുഹും എന്നത് തസ്ലിയത്തുർ റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇത് പ്രവാചകനെ ആശ്വസിപ്പിക്കലാകുന്നു. ബി അന്നഹാ ഉലാ ഇസൗഫ യറൗന ജസാഅഹും, ഈ ആളുകൾക്ക് സംഭവിക്കാൻ പോകുന്ന ശിക്ഷ താങ്കൾക്ക് കാണാം. വഖീല ഇന്നൽ മുറാദ ബിൽ ഇബ്സാരി ഹുന അൽ ഇൻതിളാർ, ഇവിടെ ഈ കണ്ടറിയുക എന്നത് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അത് പ്രതീക്ഷിക്കുക, കാത്തിരിക്കുക എന്ന അർത്ഥത്തിലാകുന്നു. യഅനി അൻലിറുഹും ഐ അംഹിൽഹും കമാ ഫീ ഖൗലിഹി, സൂറത്തു ത്വാരിഖിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഫമഹിലിൽ കാഫിരീന, സത്യനിഷേധികൾക്ക് താങ്കൾ സാവകാശം നൽകുക. അംഹിൽഹും, അവർക്ക് താങ്കൾ സാവകാശം നൽകുക. റുവൈദ അൽപ്പം. സൂറത്തു സജദയിൽ കാണാം, ഖുൽ യൗമൽ ഫത്ഹി ലാ യംഫഉ അല്ലദീന കഫറു ഈമാനുഹും വലാഹും യുൻദറൂൻ, പറയുക ഫത്ഹിൻ്റെ ദിവസം അന്ന് സത്യനിഷേധികൾക്ക് അവരുടെ വിശ്വാസം ഉപകരിക്കുകയില്ല, അവർക്ക് ഇട നൽകപ്പെടുകയും ഇല്ല. ഫസൗഫ യുബ്സിറൂൻ ഹാദിഹിൽ ജുംല യുറാദു ബിഹാ തഹദീദുൻ തഹദീദു ഹാഉലാ, ശേഷം അവർ കണ്ടറിയും എന്ന് പറഞ്ഞത് ഈ സത്യനിഷേധികൾക്കുള്ള ഒരു ഭീഷണിയാകുന്നു. ബി അന്നഹും സൗഫ യുബ്സിറൂന ആഖിബത്തു അംരിഹിം, ശേഷം അവർ അവരുടെ ചെയ്തികളുടെ പര്യവസാനം കണ്ടറിയും. വദാലിക ബിദ്ദില്ലി വൽ ഖിസ്യി വൽ ആരി ഫിദ്ദുനിയാ, ഈ ദുനിയാവിൽ വെച്ച് അപമാനവും നിന്ദ്യതയുമാണ് ആ ദുരന്തഫലം. വകദാലിക ഫിൽ ആഖിറത്തി ബിൽ അദാബ്, പരലോകത്താകട്ടെ ശിക്ഷയുമാകുന്നു അതിൻ്റെ അനന്തരഫലം. അതാണ് വ അബ്സിറുഹും, താങ്കൾ അവരെ കാണുകയും അഥവാ അവരെ കണ്ടറിയുകയും ചെയ്യുക. ഫസൗഫ യുബ്സിറൂൻ, ശേഷം അവരും കണ്ടറിയും എന്നു പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം. 176-ാമത്തെ വചനം, അഫബി അദാബിനാ യസ്തഅജിലൂൻ, അഫബി അദാബിനാ, എന്നിരിക്കെ നമ്മുടെ ശിക്ഷയെക്കുറിച്ചാണോ. യസ്തഅജിലൂൻ, അവർ ധൃതി കൂട്ടുന്നത്. എന്നിരിക്കെ നമ്മുടെ ശിക്ഷയെക്കുറിച്ചാണോ അവർ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, അഥവാ ഈ ആളുകൾ സത്യനിഷേധികൾ നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ അതൊന്ന് സംഭവിക്കട്ടെ എന്ന് വീരവാദം മുഴക്കാറുണ്ട്. അതിനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ പരാമർശം. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നു, ഹും ഇന്നമാ യസ്തഅജിലൂനൽ അദാബ ലിതക്ദീബിഹിം വകുഫ്രിഹിം, തങ്ങളുടെ നിഷേധം കാരണമായി, തങ്ങളുടെ വ്യാജമാക്കൽ കാരണമായി ശിക്ഷ സംഭവിക്കുകയാണെങ്കിൽ അതൊന്ന് സംഭവിക്കട്ടെ എന്നവർ പറയാറുണ്ട്. ഫ ഇന്നല്ലാഹ യഗളബു അലൈഹിം ബിദാലിക്,
വയു അജ്ജി

0: ലഹുമുൽ ഉഖൂബ വമഅ ഹാദാ അയ്ദൻ കാനു മിൻ കുഫ്രിഹിം വഇനാദിഹിം യസ്തഅജിലൂനൽ അദാബ വൽ ഉഖൂബ. തീർച്ചയായും അവരുടെ ഈ നിഷേധം കാരണം അള്ളാഹു അവരോട് കോപിച്ചിരിക്കുന്നു. അവർ പറയുന്നു, എങ്കിൽ ആ ശിക്ഷയൊന്ന് ഞങ്ങൾക്ക് കാണട്ടെ, വേഗത്തിൽ കാണട്ടെ എന്ന്. ഇമാം തൊബിർ റഹ്മത്ത് പറയുന്നു, ഫബിനുസൂരി അദാബിനാ ബിഹിം യസ്തഅജിലൂന യാ മുഹമ്മദ് വദാലിക ഖൗലുഹും ലിന്നബിയ്യി മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. അവർ ശിക്ഷ വേഗത്തിൽ സംഭവിക്കട്ടെ എന്ന് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം സൂറത്തുൽ മുൽക്കിലും മറ്റുമൊക്കെ അള്ളാഹു പറഞ്ഞതുപോലെ അവർ പ്രവാചകനോട് പറയുന്നു, മതാ ഹാദൽ വഅദു, എപ്പോഴാകുന്നു ഈ വാഗ്ദാനം, ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. അതുപോലെ തന്നെ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ വചനം സൂറത്തുർ റഅദിലെ ആറാമത്തെ വചനം പോലെ തന്നെയാകുന്നു. വയസ്തഅജിലൂനക ബിസ്സയ്യഅ, അവർ താങ്കളോട് ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നു തിന്മയെക്കൊണ്ട് അഥവാ ശിക്ഷ കൊണ്ട്. ഖബ്ലൽ ഹസന, നന്മയ്ക്ക് മുമ്പ്. വഖദ് ഖലത് മിൻ ഖബ്ലിഹിമുൽ മസ്ലാത്, ഇവർക്ക് മുമ്പുള്ളവർക്കും മാതൃകാപരമായ ശിക്ഷ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മുഫസ്സിരീങ്ങൾ പറയുന്നു, കാനു യഖൂലൂന മിൻ ഫർത്തി തക്ദീബിഹിം മതാ ഹാദൽ അദാബ്, ഇവരുടെ ഈ നിഷേധത്തിൻ്റെ അതിര് കവിയൽ കാരണം അവർ ചോദിക്കുന്നു എപ്പോഴാകുന്നു ശിക്ഷ എന്ന്. ഇമാം റാസി റഹ്മഹുല്ലാ ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, വൽ മഅന അന്ന റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഹദ്ദിദു ബിൽ അദാബി, അള്ളാഹുവിൻ്റെ തിരുദൂതർ ശിക്ഷ കൊണ്ട് താക്കീർ ചെയ്തിരുന്നു. വമാ റഔ ശൈഅൻ ഫകാനു യസ്തഅജിലൂന നുസൂലി ദാലികൽ അദാബ്, അവർ പ്രവാചകനോട് ആ ശിക്ഷയൊന്ന് സംഭവിക്കാൻ വേണ്ടി ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നു. അൻ സബീലിൽ ഇസ്തിഹ്സാഇ, പരിഹാസത്തിൻ്റെ മാർഗേണ. ഫബയ്യന തആല, അള്ളാഹു വ്യക്തമാക്കി, അന്ന ദാലികൽ ഇസ്തിഅജാൽ, ഈ ധൃതിപ്പെട്ട് ആവശ്യപ്പെടൽ, ജഹ്ലുൻ, ഇതൊരു അവിവേകമാകുന്നു. ലി അന്ന ലികുല്ലി ഷൈഇൻ മിൻ അഫ്ആലില്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഏത് പ്രവർത്തനങ്ങളാകട്ടെ ആ പ്രവർത്തനങ്ങൾക്കുണ്ട് വഖ്തൻ മുഅയ്യനൻ, ഒരു നിർണിതമായ സമയമുണ്ട്. ലാ യതഖദ്ദമു വലാ യതഅഖർ, അത് മുന്തിക്കാനും പിന്തിക്കാനും സാധ്യമല്ല, അത് മുന്തിക്കുകയുമില്ല പിന്തിക്കുകയുമില്ല. ഫകാന ത്വലബു ഹുദൂസിഹി ഖബ്ല മജീഇ ദാലികൽ വഖ്തി ജഹ്ലൻ, അത് സംഭവിക്കുന്നതിന് മുമ്പ് അതൊന്ന് സംഭവിക്കട്ടെ എന്ന് പറയൽ അറിവില്ലായ്മ മാത്രമാകുന്നു. സ്വാലിഉൽ സൈമ റഹ്മത്ത് പറയുന്നു, ഇസ്തിഅജാലുൽ അദാബി അലാ വജ്ഹൈൻ, ഇവിടെ ശിക്ഷ ധൃതിപ്പെട്ട് ആവശ്യപ്പെടൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, അൻ യകൂന ബിൽ ഖൗലി, വാക്കുകൊണ്ടുള്ള ആവശ്യപ്പെടൽ. ഫയഖൂലൂൻ, അവർ പറഞ്ഞു, മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ, എപ്പോഴാണ് ഈ വാഗ്ദാനം, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എന്ന്. അതായത്, ഐനൽ അദാബ് അല്ലദീ തഇദൂനനാ ബിഹി, നിങ്ങൾ ഞങ്ങളോട് വാഗ്ദാനം ചെയ്യുന്ന ശിക്ഷ എപ്പോഴാണ് എന്നവർ ചോദിക്കുന്നു. രണ്ടാമത്തേത്, അൻ യകൂന ബിൽ ഫിഅലി, പ്രവർത്തനം കൊണ്ടും ശിക്ഷ ധൃതിപ്പെട്ട് ആവശ്യപ്പെടൽ. വദാലിക്ക ബിതമാദീഹിം ബിൽ മഅസിയ, അവർ ധിക്കാര പരമായ പ്രവർത്തനത്തിൽ മുഴുകൽ. ലി അന്നൽ മുതമാദീ ബിൽ മഅസിയ, ധിക്കാരപരമായ പ്രവർത്തനത്തിന് മുഴുകുന്നവർ. ഹുവ മുസ്തഅജിലുൻ ലിൽ അദാബി ഫി ഹഖീഖത്തിൽ അംരി, യഥാർത്ഥത്തിൽ അവർ ശിക്ഷ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നവരാകുന്നു പ്രവർത്തനം കൊണ്ട്. ലി അന്നൽ മഅസി സബബുൻ ലിൽ അദാബ്, കാരണം ധിക്കാരപരമായ പ്രവർത്തനങ്ങൾ ശിക്ഷ ഇറങ്ങാൻ കാരണമാകുന്നു. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ രക്ഷ ആഗ്രഹിച്ചുകൊണ്ട് യഥാർത്ഥമായ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വഴി സ്വീകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ നാം കാര്യമായി പരിശ്രമിക്കുക, അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
1: ബാരക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. സൂറ സഫാത്തിലെ 174-175 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാന്യ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുഹ്റഫിലെ 31 മുതൽ 56 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് സൽമാൻ അൽ ഉതൈബി.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വെസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: Tuned to reality.

കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ സൂറത്തുൽ ആറാഫ് 65 മുതൽ 206 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് അഷ്ഷേഖ് അഹമ്മദ് നുഫൈസ്.
4: أعوذ بالله من الشيطان الرجيم

0: عبادته ويسبحونه وله يسجدون.
1: جزاك الله خيرا. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസിൽ സൂറത്തുൽ ആറാഫിലെ 65-ാം വചനം മുതൽ 206 വരെയുള്ള വചനങ്ങളുടെ ശബ്ദസുന്ദരമായ പാരായണം പാരായണം ചെയ്തത് അഷേഖ് അഹമ്മദ് നുഫൈസ്.
2: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
3: പീസ് റേഡിയോ പുലരിവെട്ടം.
2: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
3: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
2: പകച്ചു നിൽക്കാനാകാതെ
3: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം,
2: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
3: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
2: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
3: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
2: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
3: പീസ് റേഡിയോ പുലരിവെട്ടം
2: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അല്ലാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം മതപഠനത്തിൽ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. ഇളം പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്ന ഭാഗം സൂറത്തുൽ ഗാഫിർ 44 മുതൽ 55 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ല, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ ഗാഫിറിലെ 44 മുതൽ 55 വരെയുള്ള വചനങ്ങൾ പറയാൻ ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: ഖത്തമുൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.

0: അമ്മൻ
1: പീസ് ഖുർആൻ റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ഇൻഷാല്ലാ പാരായണം ചെയ്യുന്നത് അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
2: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ പാരായണം ചെയ്തത് അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: نور على مر الزمان تألقا وأضاء للدنيا طريقا.
4: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷര മികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപ്പദം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തനങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംല് 59 മുതൽ 66 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖാമിദി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840 www.peaceradio.com.
2: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന രൂപത്തിലോ മറ്റുള്ള പുസ്തകങ്ങളോട് സമീപിക്കുന്ന രൂപത്തിലോ അല്ല നാം സമീപിക്കേണ്ടത്. നിയമങ്ങളും നിർദ്ദേശങ്ങളും ഏറെ പഠിപ്പിക്കപ്പെട്ട, പാരായണത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് ഖുർആൻ പാരായണ പഠനത്തിലൂടെ നാം കേൾക്കുന്നത്. അവതരണം ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹാഖ ബാക്കി ഭാഗമാണ് നമുക്ക് ഓതാനുള്ളത്. 30-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മ الجحيم ثم ميم مشددة نانايتو منيكيا صلوه ثم ويندوم في سلسلة سلسلة ذرعها
4: سلسلة ذرعها
3: بنيم 70 ذراعا فتنوين شاشم فاءان إخفاءان 70 ذراعا

0: وآخر دعوانا أن الحمد لله رب العالمين إن شاء الله باقي يرتي لنوكا
1: പീസ് ഖുർആൻ റേഡിയോ നാം കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ച് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-0840-840. www.peaceradio.com.
3: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
4: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
3: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
4: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
3: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
5: Peace Radio. Tune to reality.
6: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ

0: ഡൗൺലോഡ് ചെയ്യൂ, ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
4: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത കാരിഗുകളുടെ അതിമനോഹരമായ ഖുർആൻ പാരായണമാണ് തൻസീൽ പ്രോഗ്രാം. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് അഹമ്മദ് നുഫൈസ്.
6: أعوذ بالله من الشيطان الرجيم. يسأل

0: മാഷാല്ല, ജസാക്കുമല്ലാഹു ഖൈറാ. പി എസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് അശ്ശേഖ് അഹമ്മദ് നുഫൈസ്.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം, പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം, പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ, ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന, പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: ഖുർആൻ

0: രക്ഷിതാവിൻ്റെ നാമത്തിൽ അല്ലദീ ഖലഖ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത്, ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഫേസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ അബ്ദുള്ള ഷമീർ മദീനിയാണ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, തജ്വീദ് പഠനം എന്ന ഈ പഠന പരമ്പരയിലൂടെ നാം പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം പാലിക്കേണ്ട നിയമങ്ങളും വിധികളും ആണ്. വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് ഇതിനകം നാം വ്യത്യസ്ത എപ്പിസോഡുകളിലായി പറഞ്ഞിട്ടുള്ളത്. അക്ഷരങ്ങളുടെ ഉത്ഭവ സ്ഥാനങ്ങളെക്കുറിച്ചും അപ്രകാരം തന്നെ സാക്കിനായ നൂന്, തൻവീന്, സാക്കിനായ മീം, മദ്ദ്, വഖഫ് തുടങ്ങിയ അടിസ്ഥാനപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് നാം ഇതിനകം വ്യത്യസ്ത എപ്പിസോഡുകളിലായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ. അതിൽ ചില ഭാഗങ്ങൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു. സിഫാത്തുൽ ഹുറൂഫ് അഥവാ അക്ഷരങ്ങളുടെ

0: വചനങ്ങൾ എന്നുള്ളത് ആ അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തെ നമ്മൾക്ക് വ്യക്തമാക്കി തരികയാണ്. ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്നും ഉച്ചരിക്കുകയും ശേഷം അതിൻ്റെ വിശേഷണങ്ങൾ നൽകുകയും ചെയ്യുമ്പോഴാണ് തജ്വീദ് പൂർണ്ണമാകുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്രകാരം തന്നെ ഒരേ മഖ്റജിൽ നിന്നും ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ വേർതിരിക്കുന്നത് അതിൻ്റെ സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ് എന്നതും നാം പറഞ്ഞു. അപ്രകാരം തന്നെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ പ്രധാനമായും രണ്ട് തരമുണ്ട്. ഒരു നിലക്ക് നോക്കുമ്പോൾ വിപരീതം ഉള്ള സിഫത്തുകൾ, വിപരീതം ഇല്ലാത്ത സിഫത്തുകൾ. അപ്രകാരം തന്നെ വേറൊരു നിലയിൽ സിഫത്തുകളെ പരിഗണിക്കുമ്പോൾ രണ്ട് നിലക്ക് കാണാം. അതിൻ്റെ കൂടെ സദാസമയവും ഉണ്ടാകുന്ന സിഫാത്തുൽ ദാത്തിയ, അപ്രകാരം സിഫാത്തുൽ ആരില, ചില സന്ദർഭങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന തഫ്ഹീം, തർഖീഖ് പോലെയുള്ള സിഫത്തുകൾ. ഇതിനുശേഷം നമ്മൾ വിപരീതം വരുന്ന സിഫത്തുകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ ഇനമായ സിഫാത്തുൽ മുത്തലാദ്ദയിൽ അഥവാ വിപരീതം വരുന്ന സിഫത്തുകളിൽ 10 സിഫത്തുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 5 വീതം, അങ്ങനെ ഓരോന്നിലും 2 വീതം, അങ്ങനെ 10 സിഫത്തുകൾ, വിപരീതമുള്ള സിഫത്തുകൾ, വിശേഷണങ്ങൾ. 17 സിഫത്തുകളാണ് ആകെ സിഫാത്തുൽ ഹുറൂഫിൽ അക്ഷരങ്ങളുടെ വിശേഷണത്തിൽ ഉള്ളത്. അതിൽ 7 സിഫത്തുകൾ, 7 വിശേഷണങ്ങൾ വിപരീതമില്ലാത്ത സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ്. 10 സിഫത്തുകളാണ് വിപരീതമുള്ള സിഫത്തുകൾ. അതിൽ ആദ്യത്തെ 2 കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പറഞ്ഞത്. അത് സിഫത്തുൽ ജഹരി വൽ ഹംസ്, അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ അറബി ഭാഷയിലെ 29 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഈ അക്ഷരങ്ങൾക്ക് ഉള്ള വിശേഷണങ്ങൾ ആണ് നമ്മൾ പറയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു അക്ഷരത്തിന് 4 സിഫത്തുകൾ വരെ ഉണ്ടാവാം, 3-4 സിഫത്തുകൾ ഉണ്ടാകാം. ആ സിഫത്തുകളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അക്ഷരങ്ങളുടെ ശക്തിയും അതുപോലെ തന്നെ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിലെ ശക്തിയില്ലായ്മയും നാം വിലയിരുത്തുന്നത്. ഇൻഷാ അല്ലാ ഇതെല്ലാം പഠിച്ച് കഴിയുമ്പോൾ അവസാനത്തിൽ നമുക്കത് കൂടുതൽ വ്യക്തമാവും. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അൽഹംസു വൽ ജഹർ, ജഹറും ഹംസും, ജഹറിൻ്റെ വിപരീതമാണ് ഹംസ്. ജഹർ എന്ന് പറയുമ്പോൾ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ മഖ്റജിൽ ഊന്നൽ നൽകുന്നത് കൊണ്ട്, മഖ്റജിൽ നൽകുന്ന ഊന്നലിൻ്റെ അതിൽ പ്രത്യേകമായ അവലംബം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ശ്വാസം പുറത്തേക്ക് വിടാതെ പിടിച്ചു വെച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് ജഹർ. അറബി ഭാഷയിലെ 29 അക്ഷരങ്ങളിൽ 19 അക്ഷരവും അത്തരം അക്ഷരങ്ങളാണ്. ബാക്കിയുള്ള 10 അക്ഷരങ്ങളാണ് ശ്വാസം വിട്ടുകൊണ്ട്, ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവകാശം ഉച്ചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ അക്ഷരങ്ങളെ അതിൻ്റെ മഖ്റജിൽ കൂടുതലായി ഊന്നൽ നൽകുന്നില്ല, കൂടുതലായി മഖ്റജിനെ അവലംബിക്കുന്നില്ല, ശക്തി കുറച്ചുകൊണ്ടാണ് അതിനെ ഉച്ചരിക്കുന്നത്. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ വിഭാഗമായ അഷിദ്ദത്തു വറഹാവ, അഷിദ്ദത്തു വറഹാവ. നേരത്തെ പറഞ്ഞതിനോട് ചെറിയ സാമ്യതയുണ്ടെങ്കിലും ഇതിനെ പ്രത്യേകമായി നമ്മൾ പഠിക്കുകയും ഉച്ചരിച്ച് ശീലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ തജ്വീദ് നിയമങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേവലം ഇതിൻ്റെ തിയറികൾ, പാഠങ്ങൾ പഠിക്കുക, നിർവചനങ്ങളോ കാണാതെ പഠിക്കുക അല്ലെങ്കിൽ ഇത് പഠിക്കുക എന്നതിനപ്പുറത്ത് ഇത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ പ്രാവർത്തികമാക്കുക, കൊണ്ടുവരിക, നമ്മുടെ പാരായണത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് പ്രധാനം. തജ്വീദ് നിയമങ്ങൾ പഠിക്കുന്നതിനേക്കാൾ പ്രധാനം അത് പ്രകാരം നമ്മുടെ ഖുർആൻ പാരായണത്തെ ക്രമീകരിക്കുക, പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓരോ വിശേഷണങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ പ്രാവർത്തികമാക്കി പരിശീലിച്ച് അത് ശരിയായ രൂപത്തിൽ ഉച്ചാരണം ആക്കേണ്ടതുണ്ട്. അപ്പൊ അഷിദ്ദത്തു അർറഖാവത്തു അതുപോലെ തന്നെ വൽ ബൈനീയത്തു അഥവാ മൂന്ന് സിഫത്തുകളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഷിദ്ദത്തും റഖാവത്തും ബൈനീയത്തും. ഷിദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഹിയ ഹബ്സു സൗത്തി ഇൻദ നുത്ഖി ബിൽ ഹർഫി ലിഖുവത്തി അൽ ഇഅ്തിമാദി അലൽ മഖ്റജ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ശ്വാസം പിടിച്ചു കൊണ്ട് ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉച്ചാരണ സ്ഥലത്തിൽ ഊന്നൽ നൽകുന്നത് കാരണത്താൽ, കൂടുതൽ ശക്തി കൊടുത്ത് അവലംബിക്കുന്നത് കാരണത്താൽ അതിവിടെ ശ്വാസം പിടിച്ചു വെക്കുന്നു. ഹബ്സു സൗത്തി ഇൻദ നുത്ഖി ബിൽ ഹർഫി ലിഖുവത്തിൽ ഇഅ്തിമാദി അലൽ മഖ്റജ്. ഇതിൻ്റെ അക്ഷരങ്ങൾ 8 അക്ഷരങ്ങളാണ്. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ജസരിയിൽ പറയുന്നു, അജിദ് ഖത്തിൻ ബക്കത്ത് ഹംസ ജീം ദാൽ ഖാഫ് ഖാ ബാ കാഫ് ത. ഈ 8 അക്ഷരങ്ങളെയാണ് ഹുറൂഫു അഷിദ്ദ എന്ന് പറയുന്നത്. ശക്തിയുള്ള അക്ഷരങ്ങളാണ്. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അവിടെ അതിൻ്റെ മഖ്റജിൽ പ്രത്യേകമായ ഊന്നൽ നൽകുന്നു, ഇഅ്തിമാദ് നൽകുന്നു. അത് കാരണത്താൽ ശ്വാസം പുറത്തേക്ക് ഇല്ലാതെ വിടുന്നില്ല, ജറയാനുൻ നഫ്സ് അവിടെ നടക്കുന്നില്ല. ഹബ്സു സൗത്ത് ശബ്ദത്തെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. അപ്പോൾ നമ്മൾക്ക് പറഞ്ഞു നോക്കാം. അ ജ ദ ഖ ത ബ ക ത. അപ്പോൾ ഈ അക്ഷരങ്ങളെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ശബ്ദത്തെ ആ മഖ്റജിൽ തന്നെ തടഞ്ഞു വെക്കുകയാണ്, പിടിച്ചു വെക്കുകയാണ്, പുറത്തേക്ക് അല്ലാതെ അതിനെ നീട്ടി പറയുന്നില്ല, ഉച്ചരിക്കുന്നില്ല. അപ്പോൾ നാം പറഞ്ഞു വന്നത് ഹുറൂഫു ശിദ്ദ, ശിദ്ദത്തിൻ്റെ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ മഖ്റജിൽ തന്നെ ആ ശബ്ദത്തെ പിടിച്ചു വെക്കുകയും മഖ്റജിൽ പ്രത്യേകം ഊന്നലും ശക്തിയും നൽകുന്നതുകൊണ്ട് ആണ് ഈ ശിദ്ദത്ത് എന്ന സിഫത്ത് അതിന് ലഭിക്കുന്നത്. ഇത് 8 അക്ഷരങ്ങളാണ്: ഹംസ, ജീം, ദാൽ, ഖാഫ്, ത്വാ, ബാ, കാഫ്, ത. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമത്തുൽ ജസരിയയിൽ അത് ഇങ്ങനെ അദ്ദേഹം ചുരുക്കി പറഞ്ഞു: അജിദ് ഖത്തിൻ ബക്കത്ത്, അജിദ് ഖത്തിൻ ബക്കത്ത്, അ ജ ദ ഖ ത ബ ക ത. ഈ 8 അക്ഷരങ്ങളാണ് ശിദ്ദത്തിൻ്റെ അക്ഷരങ്ങൾ. രണ്ടാമതായി വരുന്നത് അൽ ബൈനിയ്യ. ഇതിനെ വിപരീതമാണ് റഖാവത്ത് അല്ലെങ്കിൽ റിഖ്വ. വബൈന റിഖ്വിൻ വശദീദിൻ ലിൻ ഉമർ. റിഖ്വത്തിൻ്റെയും ശിദ്ദത്തിൻ്റെയും ഇടയിലുള്ള സിഫത്താണ് ബൈനീയ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ശബ്ദത്തെ മഖ്റജിൽ പിടിച്ചു വെക്കുന്നില്ലെങ്കിലും അല്പം പിടിച്ചു വെക്കുകയും അല്പം ശബ്ദത്തെ പുറത്തുവിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ബൈനീയ എന്ന സിഫത്തിൻ്റെ വിശേഷണം എന്ന സിഫത്തിൻ്റെ അർത്ഥം, അതിൻ്റെ ഉദ്ദേശം. അത് 5 അക്ഷരമാണ്. ലിൻ ഉമർ, ലിൻ ഉമർ എന്നതാണ് ശിദ്ദത്തിൻ്റെയും അതിൻ്റെ വിപരീതമായ റഖാവത്തിൻ്റെയും ഇടയിലുള്ള സിഫത്ത്. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അല്പം മഖ്റജിൽ ഊന്നൽ നൽകുന്നു, എന്നാൽ ശബ്ദം പുറത്തേക്ക് അല്പം പോകുന്നും ഉണ്ട്. മഖ്റജിൽ കൂടുതലായി ഊന്നലോ ശക്തിയോ നൽകുന്നില്ല. ഉദാഹരണമായി ലാം നമുക്ക് ഉച്ചരിക്കാം, അതുപോലെ റാ ഉച്ചരിക്കാം. അൽ അൽ ഇൻഷാല്ലാ റായിൻ്റെയും അതുപോലെ ലാമിൻ്റെയും ഒക്കെ സിഫത്തുകൾ വേറെയും ഇനിയും വരാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് അതിൻ്റെ ഉച്ചാരണം വ്യക്തമാവും. അപ്പോൾ ഇത് ശിദ്ദത്തിൻ്റെയും റഹാവത്തിൻ്റെയും ഇടയിലുള്ള മുത്തവസ്യത്തായ സിഫത്താണ് ബൈനിയ. ഇനി ശിദ്ദത്തിൻ്റെ വിപരീതമായ റഹാവത്ത് എന്താണ്, അതിൻ്റെ അക്ഷരങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുള്ളതാണ്. റഹാവത്ത് എന്ന് പറഞ്ഞാൽ വഹിയ ജറയാനു സൗതി ഇൻദ നുത്ഖി ബിൽ ഹർഫി, ഹർഫിനെ അക്ഷരത്തെ ഉച്ചരിക്കുന്ന സന്ദർഭത്തിൽ ശബ്ദം പുറത്തേക്ക് പോകുന്നു. നേരത്തെ ശ്വാസം ശബ്ദത്തെ മഖ്റജിൽ പിടിച്ചുവെക്കും, അല്ലെങ്കിൽ ശബ്ദം പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാതെ മഖ്റജിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഉച്ചരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ മഖ്റജിൽ ഓരോ അക്ഷരത്തിൻ്റെ മഖ്റജിൽ ഉത്ഭവസ്ഥാനത്ത് ശക്തമായ ഊന്നൽ കൊടുക്കാത്തത് കൊണ്ട് ആ ഇഅ്തിമാദ്, മഖ്റജിലുള്ള ഇഅ്തിമാദ് ദുർബലമായതുകൊണ്ടാണ് ഈ ശബ്ദത്തെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ മഖ്റജിൽ ശക്തി കൊടുത്താൽ, ഊന്നൽ നൽകിയാൽ ശബ്ദം പുറത്തേക്ക് പോകില്ല. എന്നാൽ മഖ്റജിൽ ഊന്നൽ കൊടുക്കാതിരുന്ന, അല്ലെങ്കിൽ കുറച്ച് ഊന്നൽ നൽകിക്കഴിഞ്ഞാൽ ശബ്ദം പുറത്തേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ശ്വാസം ശബ്ദം നീണ്ടുപോകുന്നതിൻ്റെ ഉച്ചാരണം നമുക്ക് ഉച്ചരിക്കാം. ഇപ്പോൾ ലിൻ ഉമർ എന്നുള്ളത് തവസ്സുത്തിൻ്റെ ബൈനീയത്തിൻ്റെ സിഫത്താണെങ്കിൽ ശിദ്ദത്തിൻ്റെ അക്ഷരങ്ങളാണ് അജിദ് ഖതിൻ ബക്കത്ത്. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൽ മഖ്റജിൽ പ്രത്യേകം ശക്തി കൊടുത്താണ് ഉച്ചരിക്കുന്നത്. അ ജ ഖ, ഇതിൽ തന്നെ ത എന്നുള്ളത് ഏറ്റവും ശക്തിയുള്ള അക്ഷരമാണ്. അഖ്വൽ ഹുറൂഫിൽ അറബിയ ത, കാരണം എല്ലാ ശക്തമായ കവിയായ കുവ്വത്തുള്ള സിഫത്തുകളൊക്കെ ഈ തോയിനുണ്ട്. ഇൻഷാല്ലാ അത് എല്ലാ സിഫത്തുകളും നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സിഫത്തുള്ള, ഏറ്റവും കൂടുതൽ വിശേഷണമുള്ള അക്ഷരങ്ങൾ ഏതാണ്, അതുപോലെ ഏറ്റവും ശക്തിയുള്ള അക്ഷരങ്ങൾ ഏതാണ്, ഏറ്റവും ശക്തി കുറഞ്ഞ അക്ഷരങ്ങൾ ഏതാണ്, അതുപോലെ തന്നെ മുത്തവസ്യത്തായ മധ്യമ നിലവാരത്തിലുള്ള വിശേഷണങ്ങളുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, ഇങ്ങനെ 29 അക്ഷരങ്ങളെയും നമുക്ക് അതിൻ്റെ സിഫാത്തുകൾ, ഉച്ചാരണ രൂപങ്ങൾ, വിശേഷണങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് അക്ഷരങ്ങളെ വിലയിരുത്താനും അതുവഴി അതിൻ്റെ ശരിയായ ഉച്ചാരണം പരിശീലിക്കുവാനും നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് റഹാവത്ത് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ ശ്വാസം വിട്ടുകൊണ്ട് ശബ്ദം മഖ്റജിൽ ഊന്നൽ നൽകാതെ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഊന്നൽ നൽകിക്കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് റഹാവത്തിന് അക്ഷരങ്ങൾ. 16 അക്ഷരങ്ങൾ റഹാവത്തിന് അക്ഷരങ്ങളാണ്. നേരത്തെ പറഞ്ഞ അജിദ് ഖതീൻ ബക്കത്ത്, അതുപോലെ ലിൻ ഉമർ, ഈ 13 അക്ഷരങ്ങൾ അല്ലാത്ത എല്ലാ അക്ഷരങ്ങളും റഹാവത്തിൻ്റെ അക്ഷരങ്ങളാണ്. ഓരോ അക്ഷരങ്ങളും പറയുമ്പോൾ അത് ശരിക്കും നമുക്ക് ഈ രൂപത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. സ ഹ ഖ ദ സ സ ഷ, നേരത്തെ ഈ അക്ഷരങ്ങളിൽ പറയാത്ത അക്ഷരങ്ങളെല്ലാം റഹാവത്തിന് അക്ഷരങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ തന്നെ പുറത്തേക്ക് ശ്വാസം വിട്ടുകൊണ്ട് പുറത്തേക്ക് ശബ്ദം വന്ന് അതിൻ്റെ മഖ്റജിൽ പിടിച്ചു വെക്കാതെ ഊന്നൽ നൽകാതെ ഉച്ചരിക്കുന്നത് രണ്ടും നമുക്ക് വേർതിരിച്ച് ഉച്ചരിച്ച് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ ശരിയായ രൂപത്തിൽ പാലിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ കൂലി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെയും മാതൃക അനുസരിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാനും അതുവഴി അല്ലാഹുവിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുവാനും നമുക്ക് അവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ നാം കേട്ടത് തജ്വീദ് പഠനം. ബഹുമാനനായ അബ്ദുള്ള ഷമീർ മദീനിയാണ് ക്ലാസ് എടുത്തത്.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിൽ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഒരധ്യാപകനിൽ നിന്ന് വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുരിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്കും നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനുകളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം. ഇന്ന് ഹൃദയവസന്തത്തിൽ പുതിയ അധ്യായം നാം ആരംഭിക്കുകയാണ്. സൂറത്തു നിസായിലെ ഒന്നാമത്തെ ആയത്ത്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام ان الله كان عليكم رقيبا
6: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പുതിയ ഒരു അധ്യായം നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ഖുർആനിലെ നാലാമത്തെ സൂറത്തായ അന്നിസാ അഥവാ സൂറത്തുൻ നിസാ എന്ന അധ്യായമാണ് ഇൻഷാല്ലാ നമ്മൾ ആരംഭിക്കുന്നത്. സൂറത്തുൻ നിസാ മദനിയായ അഥവാ പ്രവാചകൻ്റെ ഹിജറയ്ക്ക് ശേഷം അവതീർണമായ ഒരു സൂറത്താണ്. ഈ സൂറത്തിൽ 176 വചനങ്ങളാണുള്ളത്. സൂറത്തിൻ്റെ പേര് തന്നെ നിസാ എന്നതാണ്. നിസാ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്നാണ് അർത്ഥം. വിശുദ്ധ ഇസ്ലാം സ്ത്രീകളെ ഏറെ ആദരിക്കുന്ന, അർഹിക്കുന്ന സ്ഥാനം നൽകുന്ന ഒരു മതമാണെന്നത് ഈ ഒരു അധ്യായത്തിന് സ്ത്രീകൾ എന്ന നാമകരണം നൽകിയതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്ത്രീകളുമായി ബന്ധപ്പെട്ട പല മതവിധികളും പല ഉപദേശ നിർദ്ദേശങ്ങളും അടങ്ങിയതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൻ നിസാ എന്ന് പേര് നൽകാനുള്ള കാരണം. ഇതിലെ ഒന്നാമത്തെ വചനം, ഈ വചനത്തിൽ തന്നെ വബസ്സ മിൻഹുമ റിജാലൻ കസീറൻ വനിസാ എന്ന ഒരു പദപ്രയോഗം, നിസാ എന്ന സ്ത്രീകൾ എന്ന ഒരു പദപ്രയോഗം പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. അതിലൂടെയാണ്, അതിൽ നിന്നാണ് നിസാ എന്ന സൂറത്തിന് പേര് നൽകപ്പെട്ടതെന്നും പറയപ്പെടുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും വളരെ ശ്രദ്ധേയമായ ഈ സൂറത്ത്, ഈ സൂറത്തിൽ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ കാണാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചില ഹുക്കുമുകൾ, ചില വിധികൾ കാണാൻ സാധിക്കും. അതുപോലെ മറ്റു പല വിഷയങ്ങളും ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രത്യേകമായ കാര്യം, സാധാരണ സൂറത്ത് മക്കിയൊക്കെ യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന പല സൂറത്തുകളും അല്ലെങ്കിൽ മിക്ക സൂറത്തുകളും മക്കിയായ സൂറത്തുകളാണ്. പക്ഷേ മദനിയായ ഈ സൂറത്തിൽ തന്നെ ഈ സൂറത്ത് ആരംഭിക്കുന്നത് യാ അയ്യുഹന്നാസ് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ചില തഫ്സീറുകളിൽ ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കാണാൻ സാധിക്കും. മാത്രമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലം മനുഷ്യരിലേക്ക് ആകെയുള്ള അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു പ്രവാചകനാണെന്നത് ഈ അഭിസംബോധനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മുസ്ലിങ്ങളിലേക്കോ അല്ലെങ്കിൽ വിശ്വാസികളിലേക്കോ മാത്രമുള്ള പ്രവാചകനല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഴുവൻ മനുഷ്യരിലേക്കും ഈ ഭൂമുഖത്ത് മനുഷ്യരായി പിറന്ന എല്ലാവരിലേക്കും ഉള്ള പ്രവാചകനാണ്. സൂറത്തുൽ അഅ്റാഫിൽ അല്ലാഹു പ്രയോഗിച്ചത് കാഫത്തൻ ലിന്നാസ് എന്നാണ്. മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഈ അഭിസംബോധനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല വിളിക്കുന്നത് ഹേ മനുഷ്യരേ എന്നാണ്. അതും കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് ഈ ഒന്നാമത്തെ ആയത്തിലെ പദങ്ങളെ ഒന്ന് പരിശോധിക്കാം. യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരേ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ അഥവാ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുവീൻ. അല്ലദി ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ, മിൻ നഫ്സിൻ, ഒരു ആത്മാവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആളിൽ നിന്ന്, വാഹിദ, ഒരേ ഒന്ന്. അപ്പോൾ ഒരേ നഫ്സിൽ നിന്ന്, ഒന്നായ ഒരു നഫ്സിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവൻ. വഖലഖ, സൃഷ്ടിക്കുകയും ചെയ്തു, മിൻഹ, അതിൽ നിന്നു തന്നെ, സൗജഹ, അതിൻ്റെ ഇണയെ, വബസ്സ, വ്യാപിപ്പിക്കുകയും ചെയ്തു, മിൻഹുമ, അവർ രണ്ടാളിൽ നിന്നും, റിജാലൻ, പുരുഷന്മാരെ, കസീറ, ധാരാളം, വനിസാ, സ്ത്രീകളെയും, വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവീൻ, അല്ലാഹ അല്ലദീ, യാതൊരു അല്ലാഹുവിനെ, തസാഅലൂന, നിങ്ങൾ അന്യോന്യം ചോദിക്കുന്നു, ബിഹി അവനെ കൊണ്ട്, അല്ലെങ്കിൽ അവൻ്റെ പേരിൽ. വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെയും അഥവാ കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കുക എന്നർത്ഥം. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, കാന ആകുന്നു അല്ലെങ്കിൽ ആയിരിക്കുന്നു, അലൈക്കും നിങ്ങളുടെ മേൽ, റഖീബ മേൽനോട്ടം ചെയ്യുന്നവൻ. ഇതാണ് ഈ ഒന്നാമത്തെ ആയത്തിലെ പദങ്ങളുടെ അർത്ഥം. അല്ലാഹു പറയുന്നു, ഹേ മനുഷ്യരെ, ഒരേ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുവീൻ. അതിൽ നിന്നു തന്നെ അതിൻ്റെ ഇണയെ സൃഷ്ടിക്കുകയും ആ രണ്ടാളിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്ത റബ്ബിനെ. യാതൊരുവൻ്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ അള്ളാഹുവിനെയും കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുവീൻ. നിശ്ചയമായും അള്ളാഹു നിങ്ങളിൽ മേൽനോട്ടം ചെയ്യുന്നവനാകുന്നു. ഇതാണ് ഒന്നാമത്തെ വചനം. ദീർഘമായ ആയത്തായതുകൊണ്ട് പാരായണത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
7: യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً وَاتَّقُوا اللَّهَ

നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യരെ ഒന്നടങ്കം അള്ളാഹു അഭിസംബോധന ചെയ്യുകയാണ്. ഹേ മനുഷ്യരെ, യാ അയ്യുഹന്നാസ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല യാ അയ്യുഹന്നാസ് എന്ന് അഭിസംബോധന ചെയ്തതിൽ നിന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും, അള്ളാഹു മാലോകരുടെ അല്ല, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സൃഷ്ടികളുടെയും രക്ഷിതാവാകുന്നു. ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരുടെയും രക്ഷിതാവാകുന്നു, സ്രഷ്ടാവാകുന്നു. അതുകൊണ്ടാണ് മനുഷ്യരെ എന്ന് ദേശ വ്യത്യാസങ്ങളോ ഭാഷാ വ്യത്യാസങ്ങളോ വർണ്ണവർഗ വ്യത്യാസങ്ങളോ ഒന്നും കൂടാതെ, വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ കൂടാതെ എല്ലാ മനുഷ്യരെയും വിളിക്കുകയാണ്. യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ. തുടർന്ന് പറയുന്നു, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുവീൻ. യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, നിങ്ങൾ എന്നെ സൂക്ഷിക്കുവീൻ എന്ന് പറയേണ്ടതിന് പകരം നിങ്ങളെ സൃഷ്ടിച്ചവൻ എന്ന പ്രയോഗത്തിലടങ്ങിയിരിക്കുന്ന രഹസ്യം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സൃഷ്ടാവ് ഞാനാണെന്ന്. ലോകത്തുള്ള മതവിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും സൃഷ്ടാവ് പ്രപഞ്ചനാഥനാണ്, സർവേശ്വരനാണ് എന്ന് അംഗീകരിക്കുന്നവരാണെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങളെ സൃഷ്ടിച്ച എന്ന് അള്ളാഹു പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ചില തഫ്സീറുകളിൽ അതെടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുവീൻ. ആരാണ് ആ രക്ഷിതാവ്? മിൻ നഫ്സിൻ വാഹിദത്തിൻ, ഒരു നഫ്സിൽ നിന്ന്, ഒരു ദേഹത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനായ, അഥവാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ് മനുഷ്യ വംശത്തിൻ്റെ ആദ്യ പിതാവ്. അതുകൊണ്ടാണ് ഒരു നഫ്സിൽ നിന്ന്, ഒരു ദേഹത്തിൽ നിന്ന് എന്ന് അള്ളാഹു പറയാൻ കാരണം. മാത്രമല്ല, വഖലഖ മിൻഹ സൗജഹ, ആ നഫ്സിൽ നിന്ന് അതിൻ്റെ ഇണയെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. പല തഫ്സീറുകളിലും അത് വ്യാഖ്യാനിക്കുന്നിടത്ത് പല അഭിപ്രായങ്ങളും പറഞ്ഞത് കാണാൻ സാധിക്കും. ഒന്ന്, മനുഷ്യവർഗത്തിൽ നിന്ന് ആ മനുഷ്യവർഗത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇണയെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് ഒരു വ്യാഖ്യാനം. അതല്ല, ആദം അലൈഹിസ്സലാം അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് ഹവ്വാ അലൈഹിസ്സലാമിയെ സൃഷ്ടിച്ചതെന്ന്, അതാണ് പല മുഫസ്സിരിങ്ങളും എടുത്തു പറഞ്ഞ കാര്യം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് തന്നെയാണ് ഹവ്വായിനെ സൃഷ്ടിച്ചത് എന്ന്. അതുകൊണ്ടാണ് വഖലഖ മിൻഹ സൗജഹ, അതിൻ്റെ ഇണയെ അതിൽ നിന്ന് സൃഷ്ടിക്കുകയും ചെയ്തവൻ. മാത്രമല്ല, വബസ്സ മിൻഹുമ, ആ രണ്ടു പേരിൽ നിന്നും അവൻ വ്യാപിപ്പിച്ചിരിക്കുന്നു. റിജാലൻ കസീറം വനിസാ, ധാരാളം സ്ത്രീ പുരുഷന്മാരെ. ഇന്ന് ഭൂമിയിൽ കാണുന്ന കോടാനക്കോടി മനുഷ്യരുടെ ആദിമ പിതാവും ആദിമ മാതാവും ആദവും ഹവ്വാവുമാണെന്ന് കൃത്യമായി കാണാൻ സാധിക്കും. മനുഷ്യോൽപ്പത്തിയെക്കുറിച്ചുള്ള ഖുർആനികമായ പരാമർശങ്ങൾ ഈ യാഥാർത്ഥ്യം കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് ലോകത്തു കാണുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ ആദ്യ പിതാവും ആദ്യ മാതാവും ആദവും ഹവ്വയുമാണെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. അതാണ് ആ രണ്ടു പേരിൽ നിന്നും അവൻ ധാരാളം സ്ത്രീ പുരുഷന്മാരെ വ്യാപിപ്പിച്ചു, പരത്തി എന്ന് പറയാൻ കാരണം. ഖുർആനിൽ അവസാനത്തെ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്തായ വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്, അതേപോലെ തന്നെ യൗമ യകൂനു നാസു കൽ ഫറാഷിൽ മബ്സൂസ്, ആ മബ്സൂസ് എന്ന പദപ്രയോഗം ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുകയാണ്. യൗമ യകൂനു നാസു, മനുഷ്യൻ ആയിത്തീരുന്ന ദിവസം, കൽ ഫറാഷിൽ മബ്സൂസ്, കണ്ടോ, ബസ്സ എന്ന വാക്കിൽ നിന്ന് വന്ന വാക്കാണ് മബ്സൂസ്, ചിതറപ്പെട്ട പരത്തപ്പെട്ട പാറ്റകളെപ്പോലെ ആയിത്തീരുന്ന ദിവസം എന്ന് പറഞ്ഞത്. അപ്പോൾ അള്ളാഹു പറയുന്നു, വബസ്സ മിൻഹുമ, ആ രണ്ട് ആളിൽ നിന്ന് അവൻ പരത്തിയിരിക്കുന്നു, വ്യാപിപ്പിച്ചിരിക്കുന്നു. റിജാലൻ കസീറ, ധാരാളം പുരുഷന്മാരെയും, വനിസാ, ധാരാളം സ്ത്രീകളെയും. ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന സ്ത്രീ പുരുഷ
വ്യക്തിത്വങ്ങളെ സ്ത്രീകളെയും പുരുഷന്മാരെയും പരിശോധിച്ചാൽ ആനുപാതികമായി സ്ത്രീകളാണ് കൂടുതലെന്ന് ഈ ആയത്തുമായി ബന്ധപ്പെട്ടയിടത്ത് ചില മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടയാളങ്ങൾ പറയുന്നിടത്ത് അവസാന കാലത്ത് സ്ത്രീകൾ അധികരിക്കുമെന്നും ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതൊക്കെ ആ കൂട്ടത്തിൽ എടുത്തു പറയുന്നൊരു കാര്യമാകുമോ? ഏതായിരുന്നാലും ഇന്ന് കാണുന്ന എത്ര കോടി പുരുഷന്മാരുണ്ടോ സ്ത്രീകളുണ്ടോ അവരുടെയൊക്കെ ആദ്യ പിതാവും ആദ്യ മാതാവും ആദമും ഹവ്വയുമാണെന്ന് ഈ ആയത്ത് വ്യക്തമാക്കുന്നു. തുടർന്ന് വീണ്ടും പറയുകയാണ്, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. കണ്ടോ, ഒരു പ്രാവശ്യം പറഞ്ഞു നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക എന്ന കാര്യം, വീണ്ടും പറയുന്നു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ആരാണ് അള്ളാഹു? അല്ലദീ തസാഅലൂന, നിങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ബിഹി, അവനെക്കൊണ്ട്. അഥവാ പണ്ടുകാലം മുതൽ തന്നെ ജാഹിലിയ കാലത്ത് തന്നെ അള്ളാഹുവാണ് സത്യം, അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു എന്ന പ്രയോഗം നിലവിലുണ്ടായിരുന്നു എന്നാണ്. ഇന്നും നമ്മൾ പ്രയോഗിക്കുന്ന, മലയാളികളായ നമ്മൾ പോലും പ്രയോഗിക്കുന്ന പ്രയോഗമാണ് അള്ളാഹുവാണ് അല്ലേ, അള്ളാഹിനെ മുൻനിർത്തി പറയുന്നു, അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു പറയുന്നു. ആ പ്രയോഗമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നത്. നിങ്ങൾ ഏതൊരു അള്ളാഹുവിൻ്റെ പേരിൽ പരസ്പരം ചോദിക്കുന്നുവോ, അള്ളാഹിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുന്ന, അള്ളാഹുവിനെ കൊണ്ട് സാക്ഷ്യം പറയുന്ന ആ വാക്കിനെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുവീൻ, വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുവീൻ. വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുവീൻ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അതിനോട് ചേർത്ത് പറഞ്ഞ കാര്യമാണ് കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കുവീൻ എന്നത്. യഥാർത്ഥത്തിൽ സ്രഷ്ടാവായ അള്ളാഹുവിനുള്ള കടമകൾ, അതാണ് ഏറ്റവും വലിയ കടമ. ഒരു മനുഷ്യന് തന്നെ സൃഷ്ടിച്ച, തനിക്കു വേണ്ട സകലമാന അനുഗ്രഹങ്ങളും ചെയ്തു തരുന്ന തൻ്റെ സ്രഷ്ടാവിനോടുള്ള കടമകൾ കഴിഞ്ഞാൽ പിന്നെയുള്ള കടമ സൃഷ്ടികളോടാകുന്നു. ആ സൃഷ്ടികളിൽ തന്നെ താനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള തൻ്റെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവരോടാണ് പിന്നെയുള്ള കടമ. അതുകൊണ്ടാണ് കുടുംബ ബന്ധത്തിന് ഇസ്ലാം ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അതുമായി ബന്ധപ്പെട്ടൊരു പരാമർശം കാണാൻ സാധിക്കും. ലാ യദുഖുലുൽ ജന്ന ഖാത്തിഉ റഹിമിൻ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. നിസ്സാരമായ കാരണത്തിൻ്റെ പേരിൽ പരസ്പരം പിണങ്ങി നിൽക്കുന്ന, വർഷങ്ങളോളമായി പരസ്പരം കണ്ടാൽ പുറന്തിരിഞ്ഞു നിൽക്കുന്ന, കണ്ടാൽ സംസാരിക്കാത്ത ഒരു കുടുംബത്തിൽപ്പെട്ട, ഒരു വേള ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളായ ആളുകൾ പോലും പരസ്പരം പിണങ്ങി നിൽക്കുന്ന കാഴ്ചകൾ നമ്മുടെ സമുദായത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. അത് ഗുരുതരമായ തെറ്റാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. അള്ളാഹു

0: യഖ്തഊന മാ അമറ അല്ലാഹു ബിഹി അയ്യൂസൽ, അല്ലാഹു ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ, കൽപ്പിച്ച ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നവർ. വയുഫ്സിദൂന ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ. ഉലായിക ലഹുമുൽ ലഅന, അവർക്കാകുന്നു ശാപം. വലഹും സൂഉദ്ദാർ, അവർക്ക് മോശമായ ഭവനമുണ്ട് അഥവാ നരകമുണ്ട്. വിശുദ്ധ ഖുർആനിലെ 13-ാമത്തെ സൂറത്തായ സൂറത്തുർ റഅദിലെ 25-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ കുടുംബ ബന്ധത്തെ വിച്ഛേദിക്കുന്നതിനെക്കുറിച്ച്, കുടുംബ ബന്ധം മുറിക്കുന്നതിനെക്കുറിച്ച് ഖുർആനും ഹദീസും അതീവ ഗൗരവത്തോടുകൂടി സംസാരിക്കുന്നതായി ഖുർആനിൽ നിന്നും ഹദീസും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ സൂറത്തിൽ പ്രത്യേകം അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യം അള്ളാഹുവിനെ സൂക്ഷിക്കുവാനാണ്, തങ്ങളെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനാണ്. യഥാർത്ഥത്തിൽ എന്താണ് തഖ്വ എന്ന് പറയുന്നിടത്ത്, വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പല കാര്യങ്ങളും പറഞ്ഞത് കാണാൻ സാധിക്കും. ഒന്ന് ഇംതിസാലു അവാമിരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അത് പ്രാവർത്തികമാക്കുക. വജ്തിനാബു നവാഹീഹി, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ വർജിക്കുക, പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ വർജിക്കുക. അപ്പോഴാണ് ഒരാൾ തഖ്വയുള്ള ആളായിട്ട് മാറുന്നത്. മാത്രമല്ല പല രൂപത്തിലും തഖ്വയെക്കുറിച്ച് വിശദീകരിച്ച് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ, മലീമസമായ ചുറ്റുപാടുകളിൽ, ആ തെറ്റുകുറ്റങ്ങളും ആ മോശമായ കാര്യങ്ങളും തന്നെ പിണയാതെ തൻ്റെ വാക്കിലോ തൻ്റെ പ്രവർത്തനത്തിലോ തൻ്റെ നോട്ടത്തിലോ താൻ ഇടപഴകുന്നിടത്തോ അതൊന്നും സ്പർശിക്കാതെ അതൊന്നും ബാധിക്കാതെ എത്രമാത്രം ജാഗ്രതയോടുകൂടി ജീവിക്കേണ്ടതുണ്ടോ അതാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറഞ്ഞാൽ. വാക്കുകളിലും പ്രവർത്തനങ്ങളിലും നോട്ടത്തിലും എല്ലാ രംഗത്തും കാണിക്കുന്ന സൂക്ഷ്മതയാണ് തഖ്വ. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരായത്തിൽ 2 തവണയാണ് അള്ളാഹുവിനെ തഖ്വ കൊള്ളാൻ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. മാത്രമല്ല ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ മേൽ നിരീക്ഷകനാകുന്നു എന്നാണ്. നിങ്ങളിൽ ആരാണ് ഈ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നതെന്നും നിങ്ങളിൽ ആരാണ് ഇതൊക്കെ ലംഘിച്ചുകൊണ്ട് താന്തോന്നിയായി ജീവിക്കുന്നതെന്നും അള്ളാഹു നോക്കിക്കാണുന്നുണ്ട്. ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ലജ്ജാശീലം ശീലിക്കേണ്ടതുണ്ട്. തൻ്റെ സ്രഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ലജ്ജിക്കേണ്ടതുണ്ട്. തൻ്റെ റബ്ബിലേക്ക് താൻ മടക്കപ്പെടുമെന്ന് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് എന്നെല്ലാം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ മേൽ നിരീക്ഷകനാകുന്നു എന്ന ആ അവസാനത്തെ ആ വാചകത്തിൽ അത്തരം കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന കുടുംബബന്ധം, അതിന് പവിത്രത കൽപ്പിക്കുന്ന, അത് കാത്തു സൂക്ഷിക്കുന്ന, അതുപോലെ തന്നെ അള്ളാഹുവിന് അനുഗ്രഹങ്ങളോട് നന്ദി കാണിച്ചുകൊണ്ട് സദാസമയവും എൻ്റെ റബ്ബ് എന്നെ വീക്ഷിക്കുന്നു എന്ന ബോധത്തോടുകൂടി ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. സൂറത്തു നിസായിലെ 1-ാമത്തെ ആയത്താണ് നാം ഇന്ന് പഠിച്ചത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخيا حرم وحقق دارم تشيع പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഖുർആൻ തെളിയിക്കുസ് അവതരിപ്പിച്ചത് ഷാക്കിർ സ്വലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലേക്ക് ആദ്യമായി വരുന്ന നമ്മുടെ കുഞ്ഞതിഥി ആരാണെന്ന് നമുക്ക് നോക്കാം.
4: വഅലൈക്കും
3: അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷെരീഫ്. മാഷാ അല്ലാഹ്. ഷെരീഫിന്റെ വീട് എവിടെയാണ്? ചടിയങ്കോട്. ഓക്കെ ഷെരീഫ്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? രണ്ടാം ക്ലാസ്സിൽ. ഓക്കെ ഷെരീഫ്, ഖുർആനൊക്കെ ഓതാറുണ്ടോ? മോന് എത്ര സൂറത്ത് കാണാതറിയാം? മാഷാ അല്ലാ, ഒരു ജ്യൂസ് പഠിച്ചോ? എവിടുന്നാ പഠിച്ചത്? നാസ് മുതല്. അമ്മ വരെ സൂറത്തു നബ വരെ അല്ലേ? മാഷാ അല്ലാ, വെരി ഗുഡ്. എവിടെ, മദ്രസയിൽ നിന്ന് പഠിച്ചതാണോ? മാഷാ അല്ലാ, അൽഫിത്രയിൽ പോയിട്ടുണ്ടല്ലേ? ഓ, അപ്പൊ ഷെരീഫിന് ഒരുപാട് ദുആകളും ഒക്കെ അറിയാല്ലേ? ദുആകളൊക്കെ അറിയില്ലേ? ഓക്കെ വെരി ഗുഡ് മാഷാ അല്ലാ. ഓക്കെ ഷെരീഫ്, നമുക്ക് ഇവിടെ മത്സരത്തിൽ രണ്ട് ജുസാണ്, കാണാതെ പഠിച്ച ആളുകൾക്കാണ് മത്സരം. എന്നാലും കുഴപ്പമില്ല, ഷെരീഫിനോട് ഞാൻ ഇവിടുന്ന് ഒരു ജുസ് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കും. മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കുക. ആ മൂന്ന് ചോദ്യത്തിനും കൃത്യമായ ആൻസർ പറഞ്ഞാൽ ഇൻഷാ അല്ലാ ഷെരീഫിന് സമ്മാനം കിട്ടും. ഓക്കെ റെഡിയല്ലേ? ഓക്കെ, ഞാൻ ചോദ്യം ചോദിക്കാം. ആദ്യത്തെ ചോദ്യം, ഞാൻ ആദ്യം ഒരു ആയത്ത് ഓതും, അതിനുശേഷമുള്ള ആയത്തുകൾ ഷെരീഫ് ഓതണം. ഓക്കെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أنا صببنا الماء صبا ثم شققنا الأرض شقا هذا نباك يودع
4: فأنبتنا فيها حبا وعنبا وقلبا

0: عمر ومن أخي.
1: ما شاء الله ما شاء الله. اوكي جود جود جود. വസൈത്തൂന വനഖ്ല അങ്ങനെ വായിക്കണം കേട്ടോ, വസൈത്തൂന വനഖ്ല എന്ന് വായിക്കണം. ഓക്കെ മാഷാ അല്ലാ. ഒന്നാമത്തെ ചോദ്യത്തിന് ശരീഫ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതും, ആ ആയത്ത് ഏത് സൂറത്തിലാണെന്ന് പറയണം, സൂറത്തിൻ്റെ പേരാണ് പറയേണ്ടത്. ഓക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يخرج من بين الصلب والترائب. ഇത് ഏത് സൂറത്തിലാണ്? സൂറത്തിന്റെ പേര് പറയണം. വേഗം പറയണം കേട്ടോ. يخرج من بين الصلب والترائب إنه على رجعه لقادر. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിന് ശരിയായ ആൻസർ പറഞ്ഞിട്ടില്ല. മൂന്നാമത്തെ ചോദ്യം ചോദിക്കാം കേട്ടോ. ആ മാഷാ അല്ലാ, സൂറത്ത് ത്വാരിഖാണ്. ഓക്കെ ഗുഡ് മാഷാ അല്ലാ. കുറേ വൈകിട്ടുണ്ട്, അത്ര വൈകാൻ പാടില്ല കേട്ടോ. ഓക്കെ, അവസാനത്തെ ഒരു ചോദ്യം, ഞാനൊരു സൂറത്തിൻ്റെ പേര് പറയും, അത് ഏത് സൂറത്തിലാണെന്ന് പറയണം. ഓക്കെ സോറി, ആ സൂറത്ത് പാരായണം ചെയ്യണം. സൂറത്തുൽ ബലദ്. ആ സൂറത്ത് ഓക്കെ ഓദിക്കോ.
0: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖസിമു ബിഹാസൽ ബലദ് വ അൻതഹില്ലു ബിഹാസൽ ബലദ് വ വാലിദിൻ വ മാ വലദ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് അയഹ്സബു അൻ ലൻ യഖദിറ അലൈഹി അഹദ് അയഹ്സബു അൻ ലം യറഹു അഹദ് ألم نجعل له عينين ولسانا وشفتين وهديناه النجدين.
1: Okay good mashallah mashallah. ശരീഫ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതിൽ ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ട്. അയഹ്സബു അല്ല യഖദിറ അലൈഹി അഹദ് യഖൂലു അഹ്ലക്തു മാല ലുബദ. ആയത്ത് വിട്ടുപോയിട്ടുണ്ട്. ഏതായാലും മൂന്ന് ചോദ്യത്തിനും ശരീഫ് ആൻസർ പറഞ്ഞു, പക്ഷെ അതിൽ ചെറിയ തെറ്റുകൾ വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ തെറ്റ് വരാൻ പാടില്ല. ഷെരീഫ് ആദ്യമായിട്ടാണോ വിളിക്കുന്നത് പീസ് റേഡിയോയിലേക്ക്? ആ മാഷാ അല്ലാ. അപ്പൊ ആദ്യമായിട്ട് വിളിച്ചത് കൊണ്ട് ഷെരീഫിന് ഈ പ്രാവശ്യം ഇതിനെ വിജയമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിങ്ങനെ തെറ്റ് വന്നാൽ വിജയമായി തിരഞ്ഞെടുക്കൂല, അത് ആദ്യം വിളിച്ചത് കൊണ്ടൊരു ചാൻസ് ആണ്. ഓക്കെ മാഷാ അല്ലാ. അപ്പൊ മൂന്ന് ചോദ്യത്തിനും ആൻസർ പറഞ്ഞതുകൊണ്ട് ഷെരീഫിനെ വിജയമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇനിയും ഇതുപോലുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക, നന്നായി ഖുർആൻ പഠിക്കുക, ഉയരങ്ങളിൽ എത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പീസ് റോഡിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അടുത്ത കോളിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ബുഷ്ര. ബുഷ്ര എവിടുന്നാ വിളിക്കുന്നത്? കാസർഗോഡ്. മാഷാ അല്ലാ. നേരത്തെ ഒരാള് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു, ഇപ്പൊ ഒരാള് കാസർഗോഡ് നിന്ന് വിളിച്ചു. മാഷാ അല്ലാ. ബുഷ്ര എത്രാം ക്ലാസ്സിലാ സ്കൂളിൽ പഠിക്കുന്നത്? രണ്ടാം ക്ലാസ്സില്. മാഷാ അല്ലാ. ബുഷ്രക്ക് ഖുർആനൊക്കെ അറിയോ? മാഷാ അല്ലാ. ബുഷ്ര പീസ് റേഡിയോയിലേക്ക് മുമ്പ് വിളിച്ചിരുന്നോ? വിളിച്ചിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് വിളിക്കുകയാണല്ലേ. ഓ മാഷാ അല്ലാ. പീസ് റേഡിയോയിലെ ഖുർആൻ ടെലിക്യൂസ് ആണിത്. ഇതില് രണ്ട് ജുസ് പഠിച്ച ആളുകൾക്കുള്ള മത്സരമാണ്. ബുഷ്രക്ക് എത്ര ജുസ് അറിയാം കാണാതെ? ഒരു ജുസ് അറിയാം. മാഷാ അല്ലാ. അപ്പൊ ബുഷ്ര എവിടുന്ന് പഠിച്ചതാണിത്? മദ്രസിന്ന് പഠിച്ചതാണോ? മാഷാ അല്ലാ. സ്കൂൾ ഓഫ് ഖുർആനിൽ പോകാനുണ്ടല്ലേ. ഓക്കെ ഗുഡ് മാഷാ അല്ലാ. അപ്പൊ ഒരു ജ്യൂസ് കാണാതെ അറിയാം. ഏത് ജ്യൂസാ കാണാതെ അറിയണത്? അമ്മ ജ്യൂസ് ആണോ? മാഷാല്ലാ, വെരി ഗുഡ്. അപ്പൊ ഇവിടെ മത്സരം എങ്ങനെയാന്ന് വെച്ചാല് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ആ മൂന്ന് ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞ ആൻസർ പറഞ്ഞാൽ വിജയായി തിരഞ്ഞെടുക്കും, സമ്മാനം കിട്ടും. ഓക്കെ, എന്നാ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, ആദ്യം ഞാനൊരു ചോദ്യം ചോദിക്കും, ഒരായത്ത് ഓതും, അതിന്റെ ബാക്കി ബുസ്റ ഓതണം. റെഡി അല്ലേ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا إذا دكت الأرض دكا دكا
0: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجاء فرعون ومن قبله والمؤتفكات بالخاطئة
1: ഒന്നൂടെ അതല്ല മുളോദനത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കല്ല ഇദ ദുക്കത്തിൽ അർദു ദക്ക ദക്ക
0: وجاء فرعون
1: وجاء ربك
0: وجاء ربك والملك صفا صفا فجيع يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي.
1: ما شاء الله ما شاء الله. اوكي good ما شاء الله. ഒന്നാമത്തെ ചോദ്യത്തിന് ബുഷറ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ചെറിയ തെറ്റ് വന്നിട്ടുണ്ട്, തെറ്റാതെ ഓതാൻ പറയണം, ഓതാൻ പറ്റണം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, ഞാനൊരു ആയത്ത് ഓതും, അത് ഏത് സൂറത്തിലാണെന്ന് പറയണം, സൂറത്തിന്റെ പേരാണ് പറയേണ്ടത്. ഓക്കെ ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സമാഇ വമാ ബനാഹ وَالْأَرْضِ وَمَا طَحَاهَا ഇതേത് സൂറത്തിലാണ്?
0: ഫജ്ർ.
1: സൂറത്തുൽ ഫജ്ർ ആണോ? നൂടെ ശരിക്കാലോചിച്ച് നോക്കിയേ.

0: അല്ല, ലാസ്റ്റ് ഒരു ചാൻസും കൂടി തരാം. മാഷാ അല്ലാ, വെരി ഗുഡ്. ഓക്കെ, ഇങ്ങനെ ചാൻസ് കൊടുക്കാറില്ല, പക്ഷെ ബുഷറ ആദ്യമായിട്ട് വിളിച്ചുകൊണ്ടാണ് ഈ ഒരു ചാൻസ് തന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിനും ആൻസർ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം, ഞാനൊരു സൂറയ്യാക്കും ബാറക്കല്ലാഹു ഫീക്. മൂന്നാമത്തെ ചോദ്യം, ഞാൻ സൂറത്തിൻ്റെ പേര് പറയും, മോള് ആ സൂറത്ത് ഓതണം. ഓക്കെ, റെഡി? സൂറത്തു ആബാസ.
1: أعوذ بالله من الشيطان الرجيم.

0: أتذكر فتنفع الذكرى، أما من استغنى فأنت له تصدى، وما عليك ألا يزكى، أما من جاءك يسعى وهو يخشى فأنت له تصدى.
1: ഓക്കെ ഗുഡ് മാഷാല്ല ഫഅൻത അൻഹു തലഹ ട്ടോ ഓക്കെ മാഷാല്ല ഗുഡ് ബുഷ്ര മൂന്ന് ചോദ്യത്തിനും ആൻസർ പറഞ്ഞിട്ടുണ്ട് മാഷാല്ല ഈ എപ്പിസോഡിൽ ബുഷ്ര ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് വിജയായി തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലുള്ള മത്സരത്തിൽ പങ്കെടുക്കണം ബുഷ്ര സ്കൂൾ ഓഫ് ഖുറാനിൽ പോയിട്ട് കൂട്ടുകാരികളോടും കൂട്ടുകാരോടൊക്കെ പറയണം ഞാൻ പി സി റേഡിയോയുടെ ഖുർആൻ ടെലിക്യൂസിൽ പങ്കെടുത്തു ഞാൻ വിജയിയായിട്ടുണ്ട് അപ്പോൾ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ നമുക്കിങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുമെന്നൊക്കെ കൂട്ടുകാരോടൊക്കെ പറയണം കേട്ടോ ഓക്കെ വെരി ഗുഡ് മാഷാല്ല ഓ ഇൻഷാല്ല ഇൻഷാല്ല മാഷാല്ല നല്ല മോളാണ് അപ്പോൾ ഇൻഷാല്ല മോക്ക് സമ്മാനം ഉണ്ടാകും പീസ് റേഡിയോൻ്റെ വക സമ്മാനം കിട്ടും ഇൻഷാല്ല നന്നായിട്ട് പഠിക്കുക ഇനിയും ഇതുപോലുള്ള മത്സരത്തിൽ പങ്കെടുക്കുക അള്ളാഹു സുബ്ഹാനഹു വതാല നല്ല ഉയർച്ചയും അള്ളാഹു നല്ല പദവിയും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പീസ് റോഡിലേക്ക് വിളിച്ചതിന് നന്ദി ജസാക്കല്ലാഹു ഖൈറ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു നമുക്ക് ഈ എപ്പിസോഡിലെ അവസാനത്തെ കോളർ ആരാന്ന് നോക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു അതെ അതെ ആരാ വിളിക്കണത് ഓക്കെ മോള് ലൗഡ് സ്പീക്കർ ഓൺ ആണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്യണം
2: കേട്ടോ
1: എന്താണ്
2: ഓക്കെ
1: അവിടെ കുറെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അവിടുന്ന് കുറച്ച് മാറി കേട്ടോ ഓക്കെ മോളെ പേരൊന്നുകൂടെ പറയോ മറിയം ഷിംറ മറിയം ഷിംറാന്റെ വീട് എവിടെയാണ് കാസർഗോഡ് മാഷാല്ല ഓക്കെ മറിയം ഷിംറ എത്രാം ക്ലാസ്സിലാ പഠിക്കണത് മറിയം ഷിംറക്ക് ഖുർആനൊക്കെ അറിയോ ഖുർആനൊക്കെ വായിക്കലുണ്ടോ ഖുർആൻ ഓതാലുണ്ടോ മാഷാല്ല ഒരു ജുസായോ മോളെ എവിടെ പഠിക്കണത് മദ്രസന്ന് പഠിച്ചതാണോ മാഷാല്ല സ്കൂൾ ഓഫ് ഖുർആനിലെ വിദ്യാർത്ഥിയാണല്ലേ മാഷാല്ല അപ്പോ ഒരു ജുസും അതുപോലെ തന്നെ പ്രാർത്ഥനകളൊക്കെ അറിയാല്ലേ ഓക്കെ ഗുഡ് മാഷാല്ല ഓക്കെ പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസിലെ മത്സരത്തിൽ രണ്ട് ജുസായ ആളുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത് ഏതായാലും മോളെ ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ പങ്കെടുപ്പിക്കുന്നുണ്ട് മൂന്ന് ചോദ്യമാണ് ഇവിടുന്ന് ചോദിക്കുക മൂന്ന് ചോദ്യത്തിനും മോള് കൃത്യമായിട്ട് ആൻസർ പറഞ്ഞാൽ ഇൻഷാല്ല സമ്മാനം ലഭിക്കും ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം ഓക്കെ ഗുഡ് മാഷാല്ല അപ്പൊ ചോദിക്കട്ടെ ഓക്കെ ഞാൻ ആദ്യം ഒരു ആയത്ത് ഓതും മോളതിൻ്റെ അത് ഏത് സൂറത്തിലാണെന്ന് പറയണം ഓക്കെ ഓക്കെ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم يجدك يتيما فآوى
0: هيتنا
1: ألم يجدك
0: فآوى
1: അത് ഏത് സൂറത്തിലാണ് സൂറത്തിന്റെ പേരാണ് പറയേണ്ടത് ഇപ്പോൾ ഓദ്യ ആയത്ത് ഏത് സൂറത്തിലാണ് സൂറത്തിൻ്റെ പേര് പറയണം മോള് ഏത് സൂറത്തിലാ വേഗം ആലോചിച്ച്
0: പറയണം
1: എന്താണ് അലം യജിദ് കയതീമ ഫആവ

0: തുറക്കൽ.
1: പറഞ്ഞോ, കിട്ടും. ശരിക്കാലോചിച്ച് നോക്കി. കേക്കണില്ല. ഏത് സൂറത്താണ്? ഞാൻ അതിന്റെ ശേഷം ഒരു ആയത്തും കൂടെ ഓതി തരാം. അലം യജിദ് കയതീമൻ ഫആവ വവജദക ദല്ലൻ ഫഹദ. വേറെ ആരും സഹായിക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത രണ്ട് ചോദ്യം ഉണ്ട്, പക്ഷെ ആ ചോദ്യത്തിൽ ആൻസർ പറഞ്ഞാലും ആ ഈ ആക്കും. ബാറക്കല്ലാഹു ഫീക്. അടുത്ത പരിപാടിയിൽ മോൾ എന്ത് ചെയ്യാ, ഉഷാറായിട്ട് പങ്കെടുക്കുക, തെറ്റാതെ പറയണം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ ആദ്യത്തെ ചോദ്യത്തിന് തന്നെ കുട്ടിക്ക് മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. മൂന്ന് ചോദ്യത്തിനാണ് ആൻസർ പറയേണ്ടത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ മോൾക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഇനിയുള്ള മത്സരത്തിൽ എന്ത് ചെയ്യണം, നന്നായിട്ട് പങ്കെടുത്ത് എല്ലാ ആൻസറും കൃത്യമായിട്ട് പറയണം. ഓക്കെ
0: ഓക്കെ.
1: ഇൻഷാല്ലാ അടുത്ത ഞായറാഴ്ചയും ഇതുപോലെ പ്രോഗ്രാം ഉണ്ടാകും, ഈ സമയത്ത് വിളിക്കണം. അപ്പോൾ ഉഷാറായിട്ട് റെഡിയായിട്ട് വിളിക്കണം കേട്ടോ. നിർബന്ധമായിട്ടും അടുത്ത പരിപാടിയിൽ എന്ത് ചെയ്യണം, വിജയിക്കണം. ഓക്കെ ഓക്കെ. ആ മാഷാല്ലാ, അള്ളാഹു മോക്ക് നല്ല രൂപത്തിൽ മത്സരത്തിൽ പങ്കെടുക്കാനും പഠിക്കാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ. പി സി റോഡിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, ജസാകല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലിക്യൂസ്. ഖുർആൻ ടെലിക്യൂസ് പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഷെരീഫ് ചളയങ്കോട്, ബുഷ്ര കാസർകോട്, മറിയം സിംറ, അവതരിപ്പിച്ചത് ഷാക്കിർ സ്വലാഹി.
3: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദയസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
4: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ രണ്ട് ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം, പ്രൊഫസർ ഹാരിസുബിന് സലീം.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: സൂറത്തുൽ മുസമ്മിൽ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിൽ മുഹമ്മദ് ഇഹ്സാൻ.

0: മാഷാല്ലാ, ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുസമ്മില്ലേ മുഴുവൻ പാരായണമാണ് അൽ ഹാഫിൽ മുഹമ്മദ് ഹസാൻ ബിൻ നിസാറിന്റെ ശബ്ദത്തിൽ നാം കേട്ടത്.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. നിങ്ങൾ ഇതുവരെ കേട്ടത് സൂറ ഗാഫിർ 10 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ ബാസിത് അബ്ദുസ്സമദ്.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പർച്ചേസിന് ഇറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ. തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹസീൻ. സൂറ ബക്കറയിലെ 165-166 വചനങ്ങളിലേക്ക്. അവതരണം ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബക്കറയിലെ 164 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാഅല്ലാ 165-166 ആയത്തുകളാണ് ഇന്ന് എടുക്കുന്നത്.

0: رأوا العذاب وتقطعت بهم الأسباب.
1: പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങൾ ശ്രദ്ധിക്കുക. വമിനന്നാസി, നൂൻ ശദ്ദ് മണിക്കണം. മയ്യത്തഖിദു, സാക്കിനാ നൂന് ശേഷം യാ നൂനിനെ യാഇലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മയ്യത്തഖിദു, മയ്യത്തഖിദു മിൻ ദൂനില്ല, മിൻ ദു സാക്കിനാ നൂന് ശേഷം ദാൽ ഇഖ്ഫാ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മിൻ ദൂനില്ല. എന്താദൻ, ഇവിടെയും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. എന്താദൻ യുഹിബ്ബൂനഹും, തൻവീന് ശേഷം ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ യാഇലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. എന്താദൻ യുഹിബ്ബൂനഹും, ഇവിടെ യുഹിബ്ബൂനഹും, യുഹി ഹാ അതിൻ്റെ മഖ്റജ് അഥവാ അക്ഷരം വരുന്ന സ്ഥലം തൊണ്ടയുടെ മധ്യഭാഗമാണ്. തെറ്റാതെ കൃത്യമായിട്ട് പാരായണം ചെയ്യണം. യുഹിബ്ബൂനഹും അല്ല യുഹൈ. യുഹിബ്ബൂനഹും കഹുബില്ലാഹ്, ഇവിടെയൊക്കെ അങ്ങനെ തന്നെ കഹുബില്ലാഹ്, തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. വല്ലദീന ആമനു, വല്ലസീന അല്ല വല്ലദീന, ആമനു അഷദ്ദു, മദ്ദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ വാവിനു ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഹുബ്ബൻ ഹ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹുബ്ബൻ ലില്ലാഹ്, തൻവീനു ശേഷം ലാമു വന്നാൽ ഇത് ഖംബിലാകുന്ന, അവിടെ മണിക്കാതെ കൂട്ടിലേപ്പിക്കണം വേണ്ടത്. ഹുബ്ബൻ ലില്ലാഹ്, ഇങ്ങനെ. وَلَوْ يَرَى الَّذِينَ ظَلَمُوا وَلَوْ يَرَى الَّذِينَ ظَلَمُوا ظَلَمُوا എന്നല്ല പറയേണ്ടത്, ظَلَمُوا إِذ് ഇവിടെയും മദ് മുൻഫസിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. إِذْ يَرَوْنَ الْعَذَابَ, إِذْ يَرَوْنَ الْعَذَابَ, عَذَابَ അല്ല عَذَابَ. എന്നൽ കൂവറ്റ, നൂന് ശദ്ദ് മണിക്കണം. എന്നൽ കൂവറ്റലില്ലാഹി ജമീഅ, കൂവറ്റ കൂവറ്റലില്ലാഹി ജമീഅ, നിർത്തുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിലാണ് നീട്ടി നിർത്തേണ്ടത്. ജമീഅ. വ എന്നല്ലാഹ, നൂന് ശദ്ദ് മണിക്കണം. ഷദീദുൽ അദാബ്, ഷദീദുൽ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അസാബ് എന്ന് അല്ല പറയേണ്ടത്, ഷദീദുൽ അസാബ് അല്ല ഷദീദുൽ അദാബ്. അടുത്ത ആയത്ത്, ഇസ് തബറ അല്ലദീന തുബിഉ, ഇസ് തബറ, ഈ പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇസ് തബറ ഇസ്തബറ എന്ന് ഓതരുത്, ഇസ്തബറ അല്ലദീന, ഹംസ എല്ലാം ഉച്ചാരണത്തിൽ കൃത്യമായിട്ട് കൊണ്ടുവരണം. ഇസ്തബറ അല്ലദീന തുബിഉ, താഇന് ഷദ്ദ് ദമ്മാണ്. ഇസ്തബറ അല്ലദീന തബിഉ എന്ന് അല്ല ഓതേണ്ടത്, ഇസ്തബറ അല്ലദീന തുബിഉ. മിനല്ലദീന തബഉ, അടുത്തത് മിനല്ലദീന തഅന് ഷദ്ദ് ഫതഹാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇസ്തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ, ഇങ്ങനെ. ഇവിടെ രണ്ട് ഇത്തബഉ എന്നുള്ള പദത്തിൽ ഐന് പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഹംസയായി പോവരുത്. മിനല്ലദീന തബഉ വറഉൽ അദാബ, ഇവിടെയും വളരെയധികം ശ്രദ്ധിക്കണം. വറഉ, വറഉ, വാവിന് ദമ്മുണ്ട്, സുക്കൂനല്ല. വറഉ എന്നല്ല വറഉൽ അദാബ, അല്ല വറഉൽ, വറഉൽ.

0: സൂറത്തുൽ ബഖറയിലെ 165 166 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 165 166 വചനങ്ങളാണ് ഇന്ന് നമ്മെ പഠിപ്പിച്ചത്, അവതരിപ്പിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീകും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ശംസ്, സൂറ നസർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: كوثر، فصل لربك وانحر، إن شانئك هو الأبتر.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സഫാത്തിലെ 171 മുതൽ 182 കൂടിയ വചനങ്ങളും തുടർന്ന് സൂറ കൗസറുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ഹുസൈൻ അൽ ഷേഖ്. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റുന്നതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

0: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
1: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട് ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ ഖാരിഈകളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
2: പരിശുദ്ധ ഖുർആനിന്റെ 5 അധ്യായം സൂറത്തുൽ മാഇദയിലെ 31 വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
3: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അള്ളാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: Peace Radio. Tune to reality.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറ ഗാഫിറിന്റെ 12 മുതൽ 24 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്ത് ഹൂദിലെ 66 മുതൽ സൂറത്ത് യൂസുഫ് പൂർണ്ണമായും പാരായണം ചെയ്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അഷ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലൂസി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്ത് ഹൂദ് 66 മുതൽ സൂറത്ത് യൂസുഫ് പൂർണ്ണമായുമാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലൂസി.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: Peace Radio. Tune to reality.
3: Peace Quran Radio il Tafsir Amani Suratul Qiyamah ile 1 mudal 15 vare illa vajanangal.
4: Adhyayam 75 Suratul Qiyamah. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 40.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. വചനം 1. വാക്കർത്ഥം. ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്തു പറയുന്നു. ബിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ കൊണ്ട്.
5: ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ,
4: ഖിയാമത്ത് നാൾ അഥവാ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. വചനം 2. വാക്കർത്ഥം. വലാ ഉഖ്സിമു, സത്യം ചെയ്തു പറയുകയും ചെയ്യുന്നു. ബിൻ നഫ്സി, ആത്മാവിനെ അഥവാ മനസ്സിനെ കൊണ്ട്. ലൗവാമ, ആക്ഷേപക്കാരിയായ, അധികം കുറ്റപ്പെടുത്തുന്ന.
5: വലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലൗവാമ,
4: ആക്ഷേപക്കാരിയായ ആത്മാവിനെ അഥവാ മനസ്സിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു. വചനം 3. വാക്കർത്ഥം. അയഹ്സബുൽ ഇൻസാനു, മനുഷ്യൻ ഭാവിക്കുന്നുവോ, ഗണിക്കുന്നുവോ. അല്ലൻ നജ്മഅ, നാം ഒരുമിച്ച് കൂട്ടുന്നതേ അല്ലെന്ന്. ഇദാമ, അവന്റെ അസ്ഥി അഥവാ എല്ലുകളെ.
5: അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമ,
4: മനുഷ്യൻ ഗണിച്ചുകൊണ്ടിരിക്കുന്നുവോ, അവന്റെ എല്ലുകളെ നാം ഒരുമിച്ച് കൂട്ടുന്നതേയല്ല എന്ന്. വചനം 4. വാക്കർത്ഥം. ബല, ഇല്ലാതെ, അതെ. ഖാദിരീന, കഴിവുള്ളവരായിക്കൊണ്ട്. അല അന്നുസവ്വിയ, നാം ശരിപ്പെടുത്തുവാൻ. ബനാന, അവന്റെ വിരൽ തലപ്പുകളെ അഥവാ സന്ധിയെല്ലുകളെ.
5: ബല ഖാദിരീന അല അന്നുസവ്വിയ ബനാന,
4: ഇല്ലാതെ, അവന്റെ വിരൽ തലപ്പുകളെ പോലും ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവരായിക്കൊണ്ട് അഥവാ നാം അത് ചെയ്യും. 1 മുതൽ 4 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. ലാ ഉഖ്സിമു എന്ന വാക്കിന് ഞാൻ സത്യം ചെയ്തു പറയുന്നു എന്ന് അർത്ഥം കൽപ്പിച്ചതിനെക്കുറിച്ച് സൂറത്തുൽ വാഖിഅ വചനം 75 വ്യാഖ്യാനത്തിൽ വിവരിച്ചത് ഓർക്കുക. ഒന്നാമതായി ഖിയാമത്ത് നാളിൻ്റെ പേരിലും, രണ്ടാമതായി ആക്ഷേപക്കാരിയായ ആത്മാവിൻ്റെ അഥവാ മനസ്സിൻ്റെ പേരിലും അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. മനുഷ്യന്റെ മരണശേഷം അവന്റെ അസ്ഥികളെ മുഴുവനും ഒരുമിച്ചു കൂട്ടി അവനെ നാം പുനർജീവിപ്പിക്കുന്നതാണ്. നാം അത് ചെയ്യുകയില്ലെന്നോ നമുക്കതിന് കഴിയുകയില്ലെന്നോ അവൻ ഭാവിക്കുന്നുണ്ടെങ്കിൽ ആ ഭാവന വിട്ടേക്കട്ടെ. തീർച്ചയായും നാം അത് ചെയ്യുക തന്നെ ചെയ്യും. അവന്റെ വിരൽത്തലപ്പുകൾ പോലും അഥവാ ഓരോ സന്ധിയല്ലും അതതിൻ്റെ സ്ഥാനത്തു വച്ച് ശരിപ്പെടുത്തിക്കൊണ്ട് തന്നെ അത് ചെയ്യാൻ നമുക്ക് തികച്ചും കഴിവുണ്ട്. മനുഷ്യ മനസ്സിനെ ആക്ഷേപക്കാരി ലൗവാമ അഥവാ വളരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശേഷിപ്പിച്ചത് വളരെ അർത്ഥവത്താകുന്നു. ഒരു തെറ്റായ കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സാക്ഷി അവനെ കുറ്റപ്പെടുത്തുന്നു. അത് അരുതാത്തതാണെന്ന് അവൻ്റെ മനസ്സ് അവനോട് മന്ത്രിക്കാതിരിക്കുകയില്ല. ഒരു നന്മ ചെയ്ത ശേഷം പലപ്പോഴും അതിനേക്കാൾ നന്നാകുമായിരുന്ന മറ്റൊന്ന് ചെയ്യാത്തതിനെപ്പറ്റി മനസ്സിൽ ആക്ഷേപം ഉയരുന്നു. എന്തിനത് ചെയ്തു? എന്തിനത് തിന്നു? എന്തിനത് പറഞ്ഞു? എന്തുകൊണ്ടിത് ചെയ്തില്ല? എന്തുകൊണ്ടിത് പറഞ്ഞില്ല? എന്നിത്യാദി ആക്ഷേപങ്ങൾ പുറപ്പെടുവിക്കാത്ത മനുഷ്യ മനസ്സ് ആർക്കാണുള്ളത്? യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടച്ചും ദൃഷ്ടാന്തങ്ങളെ അവഗണിച്ചും സത്യനിഷേധം നടത്തുന്നവരും വീണ്ടുവിചാരമോ ഉപദേശം കേൾക്കുവാനുള്ള സന്നദ്ധതയോ ഇല്ലാത്തവരും ഭാവിയെപ്പറ്റി ചിന്തിക്കാറില്ലാത്തവരുമെല്ലാം തന്നെ ഒരിക്കൽ തങ്ങളെ തന്നെ പഴിക്കുകയും തീരാത്ത ഖേദത്തിലായി തീരുകയും ചെയ്യുന്നു. സൽക്കർമ്മങ്ങൾ കുറേയെല്ലാം ചെയ്തിരുന്നാലും പരലോകത്ത് വച്ച് ലഭിക്കുന്ന അവർണനീയമായ സുഖസൗകര്യങ്ങൾ കാണുമ്പോൾ, അയ്യോ, കുറെ കൂടി സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്തു വച്ചിരുന്നെങ്കിൽ നന്നായേനെ എന്ന് മനുഷ്യൻ വിലപിച്ചു പോകും. ചുരുക്കത്തിൽ, മനസ്സിന്റെ ആക്ഷേപത്തിന് ഒട്ടും വിധേയനാകാത്ത മനുഷ്യനെ കാണുവാൻ പ്രയാസം. വചനം 5, വാക്കർത്ഥം: ബൽ, എങ്കിലും, പക്ഷേ, യുരീദു, ഉദ്ദേശിക്കുന്നു, അൽ ഇൻസാനു, മനുഷ്യൻ, ലിയഫ് ജൂറ, ദുർവൃത്തി, തോന്യാസം ചെയ്യാൻ, അമാമ, അവന്റെ മുമ്പോട്ട് അഥവാ ഭാവിയിൽ,
5: ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ,
4: പക്ഷേ മനുഷ്യൻ അവന്റെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ തോന്യാസം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. വചനം 6, വാക്കർത്ഥം: യസ് അലു, അവൻ ചോദിക്കുന്നു, അയ്യാന, ഏതൊരവസരത്തിലാണ് യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ.
5: യസ്അലു അയ്യാന യൗമുൽ ഖിയാമ,
4: അവൻ ചോദിക്കുന്നു ഏതവസരത്തിലാണ് ഖിയാമത്ത് നാൾ എന്ന്. വചനം 7, വാക്കർത്ഥം: ഫഇദാ ബരിഖ, എന്നാൽ മിന്നി അഥവാ അഞ്ചിയാൽ, അന്താളിക്കുമ്പോൾ, അൽ ബസ്വറു, കണ്ണ് അഥവാ ദൃഷ്ടി, എന്നാൽ കണ്ണ് അഞ്ചിപ്പോയാൽ അഥവാ അന്താളിച്ചു പോയാൽ. വചനം 8, വാക്കർത്ഥം: വഹസഫ, ഇരുളടയുകയും അഥവാ വെളിച്ചം പോകുകയും, അൽ ഖമറു, ചന്ദ്രൻ, ചന്ദ്രൻ പ്രകാശം പോയി, ഇരുളടയുകയും ചെയ്താൽ. വചനം 9, വാക്കർത്ഥം: വജുമിഅ, ഒരുമിച്ച് കൂട്ടപ്പെടുകയും, അശംസു വൽ ഖമറു, സൂര്യനും ചന്ദ്രനും,
5: വജുമിഅശംസു വൽ ഖമറു,
4: സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ. വചനം 10, വാക്കർത്ഥം: യഖൂലുൽ ഇൻസാനു, മനുഷ്യൻ പറയും, യൗമഇദിൻ, ആ ദിവസം, ഐന, എവിടെയാണ്, എങ്ങോട്ടാണ്, അൽ മഫർ, ഓടി രക്ഷപ്പെടുന്ന സ്ഥാനം അല്ലെങ്കിൽ ഓടിപ്പോക്ക്.
5: യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ,
4: അന്നത്തെ ദിവസം മനുഷ്യൻ പറയും, എവിടെയാണ് ഓടി രക്ഷപ്പെടുന്നത്. വചനം 11, വാക്കർത്ഥം: കല്ല, അങ്ങനെയല്ല, അതില്ല, ലാ വസറ, രക്ഷയില്ല, അഭയസ്ഥാനമില്ല,
5: കല്ല, ലാ വസറ,
4: അതില്ല രക്ഷയേ ഇല്ല. വചനം 12 വാക്കർത്ഥം ഇല റബ്ബിക നിന്റെ റബ്ബിങ്കലേക്കാണ്. യൗമ ഈദിൻ അന്നത്തെ ദിവസം. അൽ മുസ്തഖർ അടക്കം ചെന്നുകൂടൽ.
5: ഇല റബ്ബിക യൗമ ഈദിനിൽ മുസ്തഖർ
4: നിന്റെ റബ്ബിങ്കലേക്കത്രേ അന്നത്തെ ദിവസം ചെന്ന് അടങ്ങുന്നത്. 5 മുതൽ 12 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അവിശ്വാസിയായ മനുഷ്യൻ അവന്റെ ഭൂതകാലം ഏതായാലും നഷ്ടപ്പെടുത്തി, എന്നാൽ ഭാവിയും നഷ്ടപ്പെടുത്തുമാറ് തോന്നിയാസം തുടരുവാനാണ് അവൻ തുനിയുന്നത്. മരണാനന്തര ജീവിതത്തെയും അതിലെ അനുഭവങ്ങളെയും അവൻ നിഷേധിക്കുന്നു. നിങ്ങൾ പറഞ്ഞു കേൾക്കുന്ന ഈ ഖിയാമത്ത് നാൾ എപ്പോഴാണുണ്ടാകുക എന്ന് അവൻ നിഷേധപൂർവം പരിഹസിക്കുന്നു. എന്നാൽ അവൻ അറിഞ്ഞിരിക്കട്ടെ അതത്ര വിദൂരമൊന്നുമല്ല. അത് എപ്പോൾ എന്നതിനേക്കാൾ ആലോചിക്കേണ്ടത് അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അത് സംഭവിക്കുമ്പോൾ ലോകത്തിൻ്റെ നിലയെല്ലാം മാറിപ്പോകും. മനുഷ്യൻ അന്താളിച്ച് ഭയവിഹ്വലനായിത്തീരും. മിന്നലേറ്റവണ്ണം അവൻ്റെ കണ്ണുകൾ അഞ്ചിപ്പോകും. ചന്ദ്രൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ട് അത് ഇരുട്ടുമയമായിത്തീരും. സൂര്യനും ചന്ദ്രനും ഒരേ സ്ഥാനത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും. ഇങ്ങനെയുള്ള ആ ഘോരസമയം വന്നു കഴിഞ്ഞാൽ അപ്പോൾ മനുഷ്യൻ സഹികെട്ട് രക്ഷാമാർഗത്തിന് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ എവിടെ നിന്ന് രക്ഷ കിട്ടുവാനാണ്? എല്ലാവരും ലോകരക്ഷിതാവിൻ്റെ കോടതിയിൽ സമ്മേളിക്കേണ്ട ദിവസമാണത്. ഒരാൾക്കും അതിൽ നിന്ന് രക്ഷയില്ല, ആർക്കും അതിൽ നിന്ന് ഒഴിവുമില്ല. ചന്ദ്രന്റെ വെളിച്ചം പോയി ഇരുളടയുക, സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുക എന്നിങ്ങനെയുള്ള അത്യുഗ്രമായ സംഭവ വികാസങ്ങൾ പലതും ഖിയാമത്ത് നാളിൽ സംഭവിക്കാനിരിക്കുന്നതായി അള്ളാഹു അറിയിക്കുന്നു. താഴെ സൂറത്തുകളിൽ കൂടുതൽ സംഭവങ്ങളെക്കുറിച്ച് കാണാവുന്നതുമാണ്. അവ ഓരോന്നിനെ സംബന്ധിച്ചും അള്ളാഹു എന്തു പറഞ്ഞുവോ അതേപടി അത് സംഭവിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതങ്ങനെ തന്നെ വിശ്വസിക്കൽ കടമയുമാണ്. പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിച്ചു വിവരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അള്ളാഹു പറയുന്നു. വചനം 13 വാക്കർത്ഥം യുനബ്ബഉ വൃത്താന്തം അറിയിക്കപ്പെടും അഥവാ ബോധ്യപ്പെടുത്തപ്പെടും. അൽ ഇൻസാനു മനുഷ്യൻ. യൗമ ഈദിൻ അന്നേ ദിവസം. അന്ന്. ബിമ ഖദ്ദമ അവൻ മുന്തിച്ച മുൻ ചെയ്തതിനെപ്പറ്റി. വ അഖ്ഖറ പിന്തിക്കുകയും ചെയ്ത പിന്നോക്കമാക്കുകയും ചെയ്ത.
5: യുനബ്ബഉൽ ഇൻസാനു യൗമ ഈദിൻ ബിമ ഖദ്ദമ വ അഖ്ഖറ
4: മനുഷ്യൻ മുൻ ചെയ്തു വെക്കുകയും അഥവാ ചെയ്യാതെ പിന്നോക്കം വെക്കുകയും ചെയ്തിട്ടുള്ളതിനെപ്പറ്റി അന്ന് അവൻ ബോധ്യപ്പെടുത്തപ്പെടും. വചനം 14 വാക്കർത്ഥം ബലിൽ ഇൻസാനു പക്ഷേ മനുഷ്യൻ. അല നഫ്സിഹി തൻ്റെ പേരിൽ തന്നെ അഥവാ തനിക്ക് തന്നെ എതിരിൽ. ബസീറത്തുൻ തെളിവാണ് ദൃക്സാക്ഷിയായിരിക്കും.
5: ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ
4: പക്ഷേ അഥവാ അത്രയുമല്ല മനുഷ്യൻ തനിക്ക് തന്നെ എതിരിൽ തെളിവായിരിക്കും. വചനം 15 വലൗ അൽഖാ അവൻ ഇട്ടാലും അഥവാ സമർപ്പിച്ചാലും ശരി കാട്ടിയാലും. മഅദീറ അവന്റെ ഒഴികഴിവുകളെ. അവൻ തൻ്റെ ഒഴികഴിവുകൾ സമർപ്പിച്ചാലും ശരി. 13 മുതൽ 15 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. നല്ലതാവട്ടെ ചീത്തയാവട്ടെ, ഓരോരുവനും മരണത്തിനു മുമ്പ് ചെയ്തു വച്ച സകല കർമ്മങ്ങളെയും ചെയ്യാതെ ബാക്കിവെച്ച കർമ്മങ്ങളെയും കുറിച്ച് സവിസ്തരം അവനെ തെര്യപ്പെടുത്തും. അവന്റെ കർമ്മരേഖകളും വിവിധ തരം സാക്ഷികളും മുഖേന അവയെല്ലാം സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. അവന് എല്ലാം ശരിക്കും ബോധ്യമാകുകയും ചെയ്യും. എന്നാലും ഒഴികഴിവുകൾ പലതും അവൻ സമർപ്പിച്ചേക്കും, പക്ഷേ ഫലപ്പെടുകയില്ല. അവൻ സ്വയം തന്നെ തനിക്കെതിരിൽ തെളിവും സാക്ഷിയും കൊണ്ടുവരുന്നു. അതാ അവൻ്റെ കൈകാലുകളും തൊലി തുടങ്ങിയ അവയവങ്ങളും അവൻ ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ തുറന്നു പറയുന്നു. അപ്പോൾ അവൻ്റെ വായടഞ്ഞു പോകുന്നതാണ്. അടുത്ത വചനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. സൂറത്തുൽ ഖിയാമയിലെ 1 മുതൽ 15 വരെയുള്ള വചനങ്ങൾ.
6: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
7: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. എല്ലാ ദിവസവും വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നു ഹാഫിൽ ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 63-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്യാം.
3: أعوذ بالله من الشيطان الرجيم يسألك الناس عن الساعة قل إنما علمها عند الله وما يدريك لعل الساعة تكون قريبا يسألك الناس يسألك الناس يسألك الناس يسألك الناس عن الساعة يسألك الناس عن الساعة يسألك الناس عن الساعة يسألك الناس عن الساعة قل إنما علمها عند الله

0: മില്ലെന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകാനുമുള്ള തൗഫീഖ് റബ്ബ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. ക്ലാസ് എടുത്തത്
2: പീസ് ഖുർആൻ റേഡിയോയിൽ. ഇനി മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 557-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം നിർവഹിക്കുന്നത് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കുമുല്ലാഹു ഖൈറ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 557-ാമത്തെ പേജാണ് പാരായണം ചെയ്തത്. പാരായണം നിർവഹിച്ചത് സഅദ് അൽഗാമിദി.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. അത്തഹ്സീൻ, സൂറ ബക്രയിലെ 164-ാമത്തെ വചനം. അവതരണം ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 163 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞു. ഇന്ന് ഇൻഷാല്ലാ 164-ാമത്തെ ആയത്ത് മാത്രമാണ് പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, പാരായണത്തിൽ വരാറുള്ള അബദ്ധങ്ങൾ, ഇതൊക്കെയാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാല്ലാ 164-ാമത്തെ ആയത്ത്.
3: إن في خلق السماوات وال

ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന ഫീ ഖൽഖി സമാവാതി, ഇന്ന നൂന് ശബ്ദമുണ്ട്, മണിക്കണം. ഫീ ഖൽഖി സമാവാത്, ഫീ ഖൽഖി ഖ, തൊണ്ടയുടെ മുകൾ ഭാഗമാണ് മഖ്റജ്, ഖ. ഖൽഖി ഖാഫ്, ഖൽഖി എന്നുള്ളത് ഹൽക്കി എന്നാവരുത്, വളരെയധികം അർത്ഥമാറ്റം സംഭവിക്കുന്ന ഒരു വാക്കായിട്ട് മാറും. അതുകൊണ്ട് ഖ, ഖൽഖി ഖാവും ഖാഫും പ്രത്യേകം ശ്രദ്ധിക്കണം. ഖൽഖി സമാവാതി വൽ അർദി, വൽ അർദി അല്ല വൽ അർദി, വഖ്തിലാഫി വഖ്, വഖ്തിലാഫി ലൈലി വൻ നഹാർ, നൂൻ ശബ്ദ് മണിക്കണം. വൻ നഹാരി വൽ ഫുൽകില്ലതി, വൽ ഫുൽകില്ലതി തജിരി, തജിരി ജീമിനെ കൽക്കല ചെയ്യണം, ശരിക്കും കേൾക്കണം. തജിരി, തജിരി ഫിൽ ബഹ്രി, ഫിൽ ബഹ്രി, ഫിൽ ബഹർ എന്നല്ല, ഫിൽ ബഹ്, ഹ തൊണ്ടയുടെ മധ്യഭാഗം മഖ്റജ്. അതുപോലെ ബഹ്രി, റായിനെ തർക്കീഖ് ചെയ്യണം, നേർപ്പിച്ച് കൊണ്ട് ഉച്ചരിക്കണം, ബഹ്രി എന്നല്ല. ഫിൽ ബഹ്രി ബിമാ യൻഫഉ, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. യൻഫഉ ഇഖ്ഫാഉം ബിഗുന്ന, യൻഫഉ നാസ, നൂൻ ശബ്ദുണ്ട്, മണിക്കണം. വമാ അൻസല, ഇവിടെ വമാ അൻസല മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, അതുകൊണ്ട് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. വമാ അൻസൽ, ഇനി അൻസല നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാഉം ബിഗുന്ന, അൻസല, അൻസലല്ലാഹു മിനസ് സമാഇ, മദ് മുത്തസിൽ. നിർബന്ധമായിട്ടും ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം, മദ് മുത്തസിൽ വാജിബാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ഹംസ ഒരേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. മിനസ് സമാഇ, മിൻ മാഇൻ, മിൻ സുക്കൂനുള്ള നൂന് ശേഷം മീമ്, നൂനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിമ്മ, അതുപോലെ തന്നെ മാഇൻ, ഇവിടെയും മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മാഇൻ ഫഅഹ്യ, മാഇൻ, ഇൻ തൻവീന് ശേഷം ഫ, ഇഖ്ഫാഉം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കേണ്ടതാണ് ഇവിടെ. മാഇൻ ഫഅഹ്യ ബിഹിൽ, ഫഅഹ്യ, ഫഅഹ്യ ബിഹിൽ അർദ, ബിഹിൽ അർദ അല്ല, ബിഹിൽ അർദ, അർദ ദാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ നാവിൻ്റെ അരുനീളത്തിൽ തട്ടിക്കൊണ്ട് ഉച്ചരിക്കണം. ദാദ് ഇസ്തിഅലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അർദ, അർദ ബഅദ മൗതിഹ, ബഅദ മൗതിഹ, വബസ്സ ഫീഹ, വബസ്സ ഫീഹ എന്നല്ല, വബസ്സ, സ എന്ന അക്ഷരത്തിന് ശബ്ദുണ്ട്, വബസ്സ. സ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം നമ്മുടെ മുൻപല്ലുകളുടെ ഇടയിൽ കൂടെ അല്പം ദാലിനേക്കാൾ കുറച്ചും കൂടെ പുറത്തായിരിക്കണം. വബസ്സ ഫീഹ മിൻ കുല്ലി, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന, മിൻ കുല്ലി ദബ്ബ, ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ ദബ്ബ, ആ നീട്ടൽ, ആ മദ്ദ്, മദ്ദ് ലാസിം കലിമി മുസഖൽ എന്ന് പറയും. എന്ന് വെച്ചാൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ദ, പിന്നെ ബ എന്ന അക്ഷരത്തിൽ ശബ്ദുണ്ട്, അതാണ് മദ്ദ് ലാസിം, നിർബന്ധമായിട്ട് നീട്ടണം, അനിവാര്യമായിട്ട് നീട്ടേണ്ട മദ്ദാണ്. അതുപോലെ തന്നെ ദബത്ത് കലിമത്താണ് ഒരു വേർഡാണ്, മുസഖൽ, ബ എന്ന അക്ഷരത്തിൽ ശബ്ദുണ്ട്, അതാണ് മദ്ദ് ലാസിം കലിമി മുസഖൽ. അപ്പോൾ ഇവിടെ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദർ നിർബന്ധമായിട്ടും അനിവാര്യമായിട്ടും നീട്ടേണ്ട മദ്ദാണത്. തൻവീനു ശേഷം വ വന്നാൽ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന, ദബതി വതസ്രീഫി, വതസ്രീഫി സ്വാദാണ്, വതസ്, വതസ്രീഫി റിയാഹി, വതസ്രീഫി റിയാഹി വസ്സഹാബിൽ മുസഖരി, മുസഖരി ബൈന സമാഇ,
മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നീട്ടണം. സമാഇ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. വൽ അർദ് ലആയാതിൻ വൽ അർദി വൽ അർദി ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ ലിഖൗമിൻ തൻവീൻ ശേഷം യഅഖിലൂൻ യാ തൻവീനിനെ യാ എന്ന അക്ഷരത്തിലേക്ക് ഇത് ഗം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഗം ബിഗുന ലിഖൗമി യഅഖിലൂൻ. ഇങ്ങനെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇൻ

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 164-ാമത്തെ വചനമാണ് ഇന്ന് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.

0: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ ഖാരിഈകളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി. നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിന്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിന്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതായത്
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ
2: നല്ലൊരു. നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ് പ്രവാചകന്റെ.
0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم
4: ولقد أعلم أنهم يقولون إنما يعلمه بشر لسان الذي يلحدون إليه

0: الله لجمعهم على الهدى فلا تكونن من الجاهلين.
1: ജസാകും അല്ലാഹു ഖൈറ. പി എസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് അശ്ശേഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ ഖുർആൻ പാരായണം.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിരയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെമറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ലാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു മുദ്ദസിറിലെ 16 മുതൽ 25 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
1: വചനം 16. വാക്കർത്ഥം: ലാ തുഹർരിക്, നീ ഇളക്കരുത് അഥവാ ചലിപ്പിക്കരുത്. ബിഹി, അതും കൊണ്ട്, അതുമായി. ലിസാനക, നിന്റെ നാവ്. ലിതഅജല ബിഹി, അതിനെ നീ ധൃതിപ്പെടുവാൻ വേണ്ടി.
2: ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി.
1: നബിയെ, നീ അതിന് അഥവാ ഖുർആന് ധൃതി കൂട്ടുവാൻ വേണ്ടി നിന്റെ നാവിനെ അതും കൊണ്ട് നീ ഇളക്കേണ്ട. വചനം 17. വാക്കർത്ഥം: ഇന്ന അലൈന, നിശ്ചയമായും നമ്മുടെ മേലാണ് ബാധ്യത. ജംഅഹു, അതിനെ ഒരുമിച്ച് കൂട്ടൽ അഥവാ സമാഹരിക്കൽ. വഖുർആന, അതിനെ ഓതിത്തരലും.
2: ഇന്ന അലൈന ജംഅഹു വഖുർആന,
1: നിശ്ചയമായും അതിനെ അഥവാ നിന്റെ മനസ്സിൽ സമാഹരിക്കലും അത് ഓതിത്തരലും നമ്മുടെ മേലാണ് ബാധ്യത ഉള്ളത്. വചനം 18. വാക്കർത്ഥം: ഫഇദാ ഖറഅനാഹു, അങ്ങനെ അഥവാ ആകയാൽ നാം അതിനെ ഓതിയാൽ അഥവാ ഓതിത്തന്നാൽ. ഫത്തബിഅ, നീ പിൻപറ്റുക, തുടരുക. ഖുർആന, അതിൻ്റെ വായനയെ, ആ വായനയെ. ആകയാൽ നാം അത് ഓതിത്തന്നാൽ നീ ആ ഓത്ത് പിൻപറ്റിക്കൊള്ളുക. വചനം 19. വാക്കർത്ഥം: സുമ്മ, അനന്തരം. ഇന്ന അലൈന, നിശ്ചയമായും നമ്മുടെ മേലാണ് ബാധ്യത. ബയാന, അതിൻ്റെ വിവരണം, വിവരിക്കൽ.
2: ثم ان علينا بيانه,
1: പിന്നീട് അത് വിവരിച്ചു തരലും നമ്മുടെ മേലാണ് ബാധ്യത ഉള്ളത്. 16 മുതൽ 19 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ ആശ്വാസപ്രദമായ ഒരു ഉപദേശമാണ് ഈ വചനങ്ങളിൽ അല്ലാഹു നൽകുന്നത്. സൂറത്ത് ത്വാഹ 114 ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പ്രസ്താവിച്ചതുപോലെ, ജിബ്രീൽ അലൈഹിസലാം ഖുർആന്റെ വഹിയുമായി വരുമ്പോൾ അദ്ദേഹം സ്ഥലം വിടുന്നതിന് മുമ്പ് തന്നെ അത് മനഃപ്പാഠമാക്കുവാനും മറന്നു പോകാതിരിക്കുവാനും വേണ്ടി തിരുമേനി അത് ധൃതിയിൽ നാവിളക്കി ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നുവെന്നും ഇത് സംബന്ധിച്ചാണ് ഈ വചനങ്ങൾ അവതരിച്ചതെന്നും ബുഖാരിയും മുസ്ലിമും മറ്റും ഉദ്ധരിച്ച ഹദീസുകളിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ സാഹസപ്പെടേണ്ടതില്ലെന്നും അത് മനസ്സിൽ സമാഹരിച്ച് ഉറപ്പിച്ചു തരലും വേണ്ടതുപോലെ പാരായണം ചെയ്തു തരലും നമ്മുടെ ബാധ്യതയാണെന്നും ഓതിത്തരുമ്പോൾ അത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ മതിയെന്നും അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുന്നു. മാത്രമല്ല, അവതരിപ്പിച്ചു തരുന്ന ഖുർആൻ വചനങ്ങൾക്ക് ആവശ്യമായ വിവരണവും വ്യാഖ്യാനവും നൽകലും അള്ളാഹുവിന്റെ ബാധ്യത തന്നെയാണെന്ന് കൂടി ഉണർത്തിയിരിക്കുന്നു. ബുഖാരിയുടെ റിവായത്തിൽ ഈ വചനങ്ങൾ അവതരിച്ചതിനു ശേഷം പിന്നീട് ജിബ്രീൽ അലൈഹിസലാം വരുമ്പോൾ തിരുമേനി തല താഴ്ത്തി ശ്രദ്ധാപൂർവം കേൾക്കുകയും അദ്ദേഹം പോയാൽ അള്ളാഹു വാഗ്ദത്തം ചെയ്തതുപോലെ അവിടുന്ന് അത് ഓതിക്കേൾപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. അതിനെ സമാഹരിച്ചു തരൽ നമ്മുടെ ബാധ്യതയാണ്. ഇന്ന അലൈന ജംഅഹു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം, അപ്പോൾ അവതരിക്കുന്ന വചനങ്ങൾ മറന്നുപോകാതിരിക്കത്തക്കവണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ അപ്പോൾ തന്നെ ഉറപ്പിച്ചു പാഠമാക്കിക്കൊടുക്കുന്നു എന്നത്രേ. മുസ്ഹഫുകളിൽ ഇന്ന് ഈ കാണുന്ന വിധത്തിൽ ഖുർആന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ക്രോഡീകരണമല്ല ഇതുകൊണ്ട് ഉദ്ദേശ്യം എന്ന് വ്യക്തമാണ്. ഈ ക്രോഡീകരണത്തെപ്പറ്റി മുഖവുരയിൽ വിവരിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഖുർആൻ വിവരിക്കുന്നതിന്റെ ബാധ്യതയും അള്ളാഹുവിനാണ്. തുമ്മ ഇന്ന അലൈന ബയാന എന്ന് പറഞ്ഞുവല്ലോ. ഈ വാഗ്ദാനം നിറവേറ്റപ്പെടുന്നത് പ്രധാനമായും രണ്ട് പ്രകാരത്തിലായിരിക്കും. ഒന്ന്, ചില വചനങ്ങളിൽ സംക്ഷിപ്തമായോ സൂചനയായോ വ്യംഗ്യമായോ മറ്റോ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മറ്റു ചില വചനങ്ങൾ മുഖേന വ്യക്തമായും വിശദമായും വിവരിച്ചു കൊടുക്കുക. ഖുർആന്റെ ചില വശങ്ങൾ ചില വശങ്ങൾക്ക് വ്യാഖ്യാനം നൽകുന്നുവെന്ന് പറയുന്നതിൻ്റെ സാരം ഇതാണ്. രണ്ട്, ഖുർആൻ വചനങ്ങൾ മുഖേനയല്ലാതെ അഥവാ വഹീന്റെ പല ഇനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരിനം മുഖേന ആവശ്യമായ വിശദീകരണങ്ങൾ നൽകുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെയും ചര്യകളിലൂടെയും ഇത് നമുക്ക് ലഭിക്കുന്നു. തിരുമേനിയുടെ സുന്നത്തുകൾ ഖുർആന്റെ വ്യാഖ്യാനമാണെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശ്യം ഇതാണ്. ഖിയാമത്ത് നാളിനെയും അതിനെ നിഷേധിക്കുന്നവരെയും കുറിച്ചായിരുന്നുവല്ലോ മുൻ ആയത്തുകളിലെ സംസാരം. ഇടക്ക് വച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചില ഉപദേശങ്ങൾ നൽകുകയുണ്ടായി. ഒരുപക്ഷെ ഈ സ്ഥാനത്ത് വച്ച് തന്നെ ഈ ഉപദേശം നൽകേണ്ടുന്ന പ്രത്യേക സന്ദർഭം നേരിട്ടിരുന്നുവെന്നും വരാം. അതുകൊണ്ടായിരിക്കാം ഇവിടെ വച്ച് തന്നെ അക്കാര്യം ഉണർത്തിയത്. അള്ളാഹുവിനറിയാം. ഏതായാലും അടുത്ത വചനങ്ങളിൽ മുൻ സംസാര വിഷയം തന്നെ തുടരുന്നു. വചനം 20, വാക്കർത്ഥം. കല്ല, അങ്ങനെയല്ല, വേണ്ട. ബൽ തുഹിബ്ബൂന, എങ്കിലും അഥവാ പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. അൽ ആജില, ക്ഷണികമായതിനെ, വേഗം കഴിയുന്നതിനെ.
2: കല്ല ബൽ തുഹിബ്ബൂന അൽ ആജില,
1: മനുഷ്യരെ അങ്ങനെ വേണ്ട, പക്ഷേ നിങ്ങൾ ക്ഷണികമായതിനെ അഥവാ ഐഹിക ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു. വചനം 21, വാക്കർത്ഥം. വതദറൂന, നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുന്നു. അൽ ആഖിറ, പരലോകത്തെ.
2: വതദറൂന അൽ ആഖിറ,
1: പരലോക ജീവിതത്തെ നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുന്നു. 20 മുതൽ 21 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അതാണ് നിങ്ങൾക്ക് പിണഞ്ഞ അബദ്ധം. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാ സത്യ യാഥാർത്ഥ്യങ്ങളെയും നിഷേധിക്കുവാനും തോന്നിയാസങ്ങളിൽ മുഴുകുവാനും ഒരുമ്പെടുന്നത് എന്ന് താൽപ്പര്യം. വാസ്തവത്തിൽ പരലോക ജീവിതത്തിൽ വിശ്വാസമുള്ളവർ പോലും ദുർമാർഗത്തിൽ പതിച്ചു പോകുവാനുള്ള പ്രധാന കാരണവും ഇതുതന്നെ. അതെ, ഐഹിക ജീവിതത്തോടുള്ള പ്രേമവും പരലോക ജീവിതത്തെക്കുറിച്ചുള്ള അവഗണനയും. വചനം 22, വാക്കർത്ഥം. വുജൂഹുൻ, ചില മുഖങ്ങൾ. യൗമഇദിൻ, അന്ന്. നാദിറ, പ്രസന്നമായവയായിരിക്കും അഥവാ ഭംഗിയായവയായിരിക്കും.
2: വുജൂഹുൻ യൗമഇദിൻ നാദിറ,
1: ചില മുഖങ്ങൾ അന്നത്തെ ദിവസം സന്തോഷിച്ചു പ്രസന്നമായവയായിരിക്കും. വചനം 23, വാക്കർത്ഥം. ഇലാ റബ്ബിഹ, അവയുടെ റബ്ബിങ്കലേക്ക്. നാദിറ, നോക്കുന്നവയായിരിക്കും.
2: ഇലാ റബ്ബിഹ നാദിറ,
1: അതെ, അവയുടെ റബ്ബിങ്കലേക്ക് നോക്കിക്കാണുന്നവയായിരിക്കും. വചനം 24, വാക്കർത്ഥം. വുജൂഹുൻ, ചില മുഖങ്ങളാവട്ടെ. യൗമഇദിൻ, അന്ന്. ബാസിറ, ചുരുങ്ങിയ ചുളിഞ്ഞ ഇരുണ്ടവയായിരിക്കും.
2: വൗജൂഹു യൗമഇദിൻ ബാസിറ,
1: ചില മുഖങ്ങളാവട്ടെ അന്നത്തെ ദിവസം വിഷാദിച്ച് ചുളുങ്ങിയവയുമായിരിക്കും. വചനം 25, വാക്കർത്ഥം. തദുന്നു, അവ ധരിക്കും അഥവാ ഉറപ്പിക്കും. അയ്യുഫ്അല, ചെയ്യപ്പെടുമെന്ന് അഥവാ പ്രവർത്തിക്കപ്പെടുമെന്ന്. ബിഹ, അവയെക്കൊണ്ട്, അവയോട്. ഫാഖിറ, വല്ല അത്യാപത്തും നട്ടെല്ലിന് ബാധിക്കുന്ന വിപത്ത്.
2: തമുന്ന,
1: അവയെ കൊണ്ട് വല്ല അത്യാപത്തും പ്രവർത്തിക്കപ്പെടുമെന്ന് അവ ഉറപ്പായി ധരിക്കുന്നതാണ്. 22 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അതായത്, സന്തോഷാധിക്യത്താൽ സജ്ജനങ്ങളുടെ മുഖങ്ങൾ പ്രശോഭിച്ച് പ്രസന്നങ്ങളായിത്തീരുകയും അള്ളാഹുവിനെ ദർശിക്കുകയെന്ന മഹാഭാഗ്യം അവർക്ക് സിദ്ധിക്കുകയും ചെയ്യും. അതേസമയത്ത് ദുർജനങ്ങളാകട്ടെ തങ്ങൾക്ക് അത്യാപത്താണ് നേരിടുവാനുള്ളതെന്ന് കണ്ട് അങ്ങേയറ്റം വിഷാദപ്പെടുകയും അവരുടെ മുഖങ്ങൾ ഇരുളടഞ്ഞ് ചുളുങ്ങിപ്പോകുകയും ചെയ്യുന്നു. സ്വർഗീയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വമ്പിച്ച അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ തിരുസന്നിധി ദർശിക്കുവാനുള്ള ഭാഗ്യം. മുഅ്തസില വിഭാഗക്കാരെ പോലെയുള്ള ചില യുക്തിവാദക്കാർക്ക് അവരുടെ തത്വശാസ്ത്രമനുസരിച്ച് ഈ ദർശനത്തെ അംഗീകരിക്കുവാൻ സാധിക്കയില്ല. അതുകൊണ്ട് അവർ അത് സംബന്ധിച്ച രേഖകളെല്ലാം ദുർവ്യാഖ്യാനം ചെയ്യുകയോ തള്ളിക്കളയുകയോ ചെയ്തു കാണാം. പക്ഷേ ചില ഖുർആൻ വചനങ്ങളിൽ നിന്നും ബലപ്പെട്ട പല ഹദീസുകളിൽ നിന്നും വ്യക്തമായി അറിയപ്പെട്ടതും സ്വഹാബികൾ, താബിഉകൾ, സമുദായത്തിലെ പണ്ഡിതന്മാർ എന്നുവേണ്ട, പൊതുവിൽ മുസ്ലിം സമുദായം മുഴുവനും അംഗീകരിച്ചതുമായ ഒരു യാഥാർത്ഥ്യമാണത്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നീ സ്വഹാബികളിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും മറ്റും ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ചില ആളുകൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, നാം ഖിയാമത്ത് നാളിൽ നമ്മുടെ റബ്ബിനെ കാണുമോ? അപ്പോൾ തിരുമേനി പറഞ്ഞു, ഒട്ടും മേഘമില്ലാത്ത അവസരത്തിൽ സൂര്യനെയും ചന്ദ്രനെയും കാണുന്നതിൽ നിങ്ങൾക്ക് വിഷമം നേരിടുമോ? അവർ പറഞ്ഞു, ഇല്ല. തിരുമേനി പറഞ്ഞു, അതുപോലെ നിശ്ചയമായും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വഴിയെ കാണുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി സുഹൈബ് റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്ന ഒരു ഹദീസിന്റെ സാരം ഇപ്രകാരമാണ്: സ്വർഗക്കാർ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വല്ലതും കൂടുതലായി നൽകേണ്ടതുണ്ടോ എന്ന് അള്ളാഹു അവരോട് ചോദിക്കും. അവർ മറുപടി പറയും, നീ ഞങ്ങളുടെ മുഖം വെള്ളയാക്കി ഞങ്ങൾക്ക് സന്തോഷം നൽകിത്തരുകയും ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു തന്നില്ലേ? ഇനി എന്താണ് ഞങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ മറ ഉയർത്തപ്പെടും. എന്നിട്ട് അവർ അള്ളാഹുവിൻ്റെ തിരുമുഖം നോക്കിക്കാണും. അപ്പോൾ അവർക്ക് തങ്ങളുടെ റബ്ബിനെ നോക്കിക്കാണുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ടതായി മറ്റൊന്നും തന്നെ ഉണ്ടായിരിക്കയില്ല. പിന്നീട് തിരുമേനി, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദത്ത്, നന്മ പ്രവർത്തിച്ചവർക്ക് ഏറ്റവും നല്ല പ്രതിഫലവുമുണ്ട്, കൂടുതലുമുണ്ട് എന്ന ഖുർആൻ വചനം ഓതുകയും ചെയ്തു.
3: ഇമാം മുസ്ലിം റഹിമഹുല്ലാ.
1: ഏറ്റവും നല്ല പ്രതിഫലം എന്ന് പറഞ്ഞത് സ്വർഗവും കൂടുതൽ എന്ന് പറഞ്ഞത് തിരുമുഖ ദർശനവും ആകുന്നുവെന്നാണ് തിരുമേനി ഇതുമുഖേന ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ മറ ഉയർത്തപ്പെടും എന്നുള്ള ഹദീസിലെ വാക്യം ശ്രദ്ധേയമാണ്. അള്ളാഹുവിന്റെ തിരുമുഖം സൃഷ്ടികൾക്ക് കാണുവാൻ സാധിക്കാതിരിക്കുമാറുള്ള എന്തോ ഒരു മറ ഉണ്ടെന്നും ആ മറ എന്താണെന്ന് അള്ളാഹുവിനറിയാം. ആ മറ ആരിൽ നിന്ന് നീക്കപ്പെടുന്നുവോ ആ ഭാഗ്യവാന്മാർക്കേ അതിന് സാധിക്കുകയുള്ളൂവെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ വസ്തുത അള്ളാഹുവിന്റെ വചനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. സൂറത്തുൽ മുത്തഫിഫീനിൽ നരകക്കാരായ മഹാപാപികളെപ്പറ്റി അള്ളാഹു പറയുന്നു, കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. അങ്ങനെയല്ല, നിശ്ചയമായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവരാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാണിച്ചതുപോലെ അള്ളാഹുവിനെ ദർശിക്കുന്നതിൽ നിന്ന് സജ്ജനങ്ങൾ മറയിടപ്പെടുന്നതല്ല. അതുകൊണ്ടാണല്ലോ അവിശ്വാസികൾ മറയിടപ്പെടുന്നവരാണെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്.
0: പീസ് ഖുർആൻ റേഡിയോ.
4: ലക്ഷക്കണക്കിന് വിശ്വാസികളോടൊപ്പം അള്ളാഹുവിൻ്റെ വചനങ്ങൾ ശ്രവിക്കുന്ന ആത്മീയ അനുഭവത്തിൽ

ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ലുക്മാനിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി. ഇനി മക്കയിലെ മഗരിബ് നമസ്കാരത്തിലേക്ക്.

0: تنهر، وأما بنعمة ربك فحدث.
1: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ലൈൽ, സൂറ ദുഹ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷൈഖ് ബന്ദർ ബലീല.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഒരു അധ്യാപകനിൽ നിന്ന് വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറ ബക്കറയിലെ 203 മുതൽ 208 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്രയിലെ 203 മുതൽ 208 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് ഖലീഫ അത്തുനേജി.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേവലം പാരായണം ചെയ്യുന്നതിനപ്പുറം അവയുടെ അർത്ഥവും ആശയവും മനസ്സിലാക്കാം. ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു വിജ്ഞാനപ്രദമായ പരിപാടിയിലേക്ക്. പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം. സൂറ സോഫാത്തിലെ 170 മുതൽ 173 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഫകഫറു ബിഹി ഫസൗഫ യഅലമൂൻ وَلَقَدْ سَبَقَتْ كَلِمَتُنَا لِعِبَادِنَا الْمُرْسَلِينَ. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 170-171 വചനങ്ങളാണ് ഓതിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 169-170 വചനങ്ങളായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. ഫകഫറൂ ബിഹി, എന്നിട്ട് അവർ അതിൽ അവിശ്വസിച്ചു. ഫസൗഫ, അതിനാൽ വഴിയെ. യഅലമൂൻ, അവർ അറിയും. ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാമ സഅദി റഹ്മുള്ള എടുത്തു പറഞ്ഞൊരു കാര്യം, വഹും കദ്ബത്തുൻ ഫീ ദാലിക് ഫഖദ് ജാഅഹും അഫ്ദലുൽ കുതുബി ഫകഫറൂ ബിഹി ഫഅലിമ അന്നഹും മുതമർദിദൂന അലൽ ഹഖ്. ഈ സത്യനിഷേധികൾ തങ്ങളിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥം വന്നപ്പോൾ അവർ അതിൽ അവിശ്വസിച്ചു. അവർ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തിരസ്കരിച്ചു. അതുകൊണ്ട് തന്നെ ഫസൗഫ യഅലമൂൻ, അവർ ശേഷം അറിയും എന്ന് പറഞ്ഞാൽ അൽ അദാബ ഹൈന യഖഉ ബിഹിം, തങ്ങളിലേക്ക് ശിക്ഷ വരുന്നത്. വലാ യഹ്സബു അയ്ദൻ അന്നഹും ഫിദ്ദുനിയാ ഗാലിബൂൻ, അതുപോലെ തന്നെ തങ്ങൾ ദുനിയാവിൽ അതിജയിക്കുന്നവരല്ല എന്ന് അവർക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതാണ് 170-ാമത്തെ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുടർന്ന് 171-ാമത്തെ വചനം, വലഖദ് സബഖത്, തീർച്ചയായും മുമ്പുണ്ടായിട്ടുണ്ട്, മുൻ കഴിഞ്ഞിരിക്കുന്നു. കലിമതുന, നമ്മുടെ വാക്ക് അല്ലെങ്കിൽ നമ്മുടെ വാക്യം. ലി ഇബാദിന, നമ്മുടെ അടിയാന്മാർക്ക്. അൽ മുർസലീൻ, മുർസലുകളായ നമ്മുടെ അടിയാന്മാർക്ക് നമ്മുടെ വാക്ക് മുമ്പ് തന്നെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. ഇബ്നു ഖസീർ റഹ്മഹുള്ള പറയുന്നു, ഐ തഖദ്ദമ ഫിൽ കുതുബിൽ അവ്വലി, മുമ്പുള്ള ഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ട്. അന്നൽ ആഖിബത ലി റുസുലി വ അത്ബാഇഹിം, നല്ല പര്യവസാനം പ്രവാചകന്മാർക്കാകുന്നു, അവരുടെ അനുയായികൾക്കുമാകുന്നു. ഫിദ്ദുനിയ വൽ ആഖിറ, ഇഹലോകത്തും അതുപോലെ തന്നെ പരലോകത്തും. കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞതുപോലെ, കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി ഇന്നല്ലാഹ ഖവിയുൻ അസീസ്. കതബല്ലാഹു, അല്ലാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു, നിയമമാക്കിയിരിക്കുന്നു. ലഅഗ്ലിബന്ന, തീർച്ചയായും ഞാൻ അതിജയിക്കും. അന വറുസുലി, ഞാനും എൻ്റെ ദൂതന്മാരും. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു. ഖവിയുൻ അസീസ്, ശക്തനും പ്രതാപശാലിയുമാകുന്നു. സൂറത്തുൽ മുജാദിലയിലെ 21-ാമത്തെ വചനം. അതുപോലെ തന്നെ സൂറത്തു ഗാഫിറിൽ കാണാം, إِنَّا لَنَنصُرُ رُسُلَنَا وَالَّذِينَ آمَنُوا, തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെയും സത്യവിശ്വാസികളെയും സഹായിക്കുക തന്നെ ചെയ്യും. ഫിൽ ഹയാത്തി ദുന്യാ വയൗമ യഖൂമുൽ അഷ്ഹാദ്, ഈ ദുനിയാവിലും നാളെ ഖിയാമത്ത് നാളിലും. അല്ലാമ സഅദി റഹ്മുള്ള പറയുന്നു, قَدْ سَبَقَتْ كَلِمَةُ اللَّهِ الَّتِي لَا مَرَدَّ لَهَا, അല്ലാഹുവിൻ്റെ വചനം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. وَلَا مُخَالِفَ لَهَا, അത് എതിർ പ്രവർത്തിക്കപ്പെടുന്ന തിരസ്കരിക്കപ്പെടുന്ന ഒന്നല്ല. لِعِبَادِهِ الْمُرْسَلِينَ, വജുന്ദിഹി അൽ മുഫ്ലിഹീന, അള്ളാഹുവിൻ്റെ ദാസന്മാരായ മുർസലീങ്ങളുടെ കാര്യത്തിലും അള്ളാഹുവിൻ്റെ സൈന്യമായ ആ വിജയികളുടെ കാര്യത്തിലും അള്ളാഹുവിൻ്റെ വചനം മുൻകടന്നിട്ടുണ്ട്. ഇമാം തബരി റഹ്മത്തുള്ള പറയുന്നു, യഖൂലു തആല ദിക്റഹു വലഖദ് സബഖ മിന്നൽ ഖൗല ലിറുസുലിന, നമ്മുടെ ദൂതന്മാരുടെ കാര്യത്തിൽ നമ്മുടെ വാക്ക് മുൻകടന്നിട്ടുണ്ട്. ഇന്നഹും ലഹുമുൽ മൻസൂറൂന, തീർച്ചയായും അവർ തന്നെയാകുന്നു സഹായിക്കപ്പെടുന്നവർ. ഐ മദാ ബിഹാദ മിന്നൽ ഖദാ വൽ ഹുക്മു ഫീ ഉമ്മിൽ കിതാബി വഹുവ അന്നഹും ലഹുമുൻ നുസ്റത്തു വൽ ഗലബത്തു ബിൽ ഹുജജി, അവർക്കാണ് പ്രവാചകന്മാർക്കാകുന്നു എല്ലാ നിലയിലും സഹായവും പ്രമാണങ്ങൾ കൊണ്ടുള്ള അതിജയിക്കലും ഉണ്ടാവുക. ആ കാര്യം പൂർവ ഗ്രന്ഥങ്ങളിലും അതേപോലെ നമ്മുടെ വചനത്തിലും മുൻകഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നു, തസ്ലിയത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അള്ളാഹുവിൻ്റെ റസൂലിനെ സമാശ്വസിപ്പിക്കലാകുന്നു. വത്തസ്ബീതുഹു അലാമാ കാന അലൈഹി മിനർ റിസാല, ആ പ്രവാചകന്റെ റിസാലത്തിനെ സ്ഥൈര്യപ്പെടുത്തലുമാകുന്നു. വത്തഹദീദു അഅദാഇ റുസുലി, പ്രവാചകന്റെ ശത്രുക്കൾക്കുള്ള ഒരു കടുത്ത മുന്നറിയിപ്പാകുന്നു, ഭീഷണിയാകുന്നു. വഅന്നഹും മഖ്ദൂലൂന, അവർ കൈവിടപ്പെടുന്നവരായിരിക്കും. ലിഅന്നഹു ഇദാ കതബ നസ്റു ലിർറസൂലി, പ്രവാചകന് സഹായം രേഖപ്പെടുത്തപ്പെട്ടാൽ ഫസയകൂനുൽ ഖദ്ലാനു ലിഅഅദാഇഹിം, തീർച്ചയായും പിന്നീട് ശത്രുക്കൾക്കായിരിക്കും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള പരാജയം നേരിടുക. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നത്. 172-ാമത്തെ വചനം, ഇന്നഹും ലഹുമുൽ മൻസൂറൂൻ, ഇന്നഹും നിശ്ചയമായും അവർ, ലഹും അവർ തന്നെയാകുന്നു, അൽ മൻസൂറൂൻ സഹായം നൽകപ്പെടുന്നവർ, നിശ്ചയമായും അവർ തന്നെയാണ് സഹായം നൽകപ്പെടുന്നവർ. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ ഫി ദുനിയാവൽ ആഖിറ, ഈ ദുനിയാവിലും നാളെ പരലോകത്തും ഈ പറയപ്പെട്ട പ്രവാചകന്മാരും അവരുടെ അനുയായികളുമാകുന്നു സഹായം നൽകപ്പെടുന്നവർ. കമ തഖദ്ദമ ബയാനു നുസ്രത്തിഹിം അലാ ഖൗമിഹിം മിമ്മൻ കദ്ദബഹും വഖാലഫഹും, മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്, വിവരിക്കപ്പെട്ടിട്ടുണ്ട് പൂർവ്വപ്രവാചകന്മാർക്കും അവരുടെ അനുയായികൾക്കുമുണ്ടായ അനുഭവങ്ങൾ. വകൈഫ അഹ്ലകല്ലാഹു അൽ കാഫിരീന, എങ്ങനെയാണ് അള്ളാഹു കാഫിരീങ്ങളെ നശിപ്പിച്ചതെന്നും. വനജ ഇബാദഹു അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ തൻ്റെ ദാസന്മാരെ എങ്ങനെയാണ് അള്ളാഹു രക്ഷപ്പെടുത്തിയതെന്നും അവിടെ മുമ്പ് വിവരിച്ചു പോയിട്ടുണ്ട്. തുടർന്ന് 172-ാമത്തെ വചനം, ഇന്നഹും ലഹുമുൽ മൻസൂറൂൻ വഇന്ന ജൂദനാ ലഹുമുൽ ഗാലിബൂൻ, ഈ രണ്ട് വചനവും ഇബ്നു കസീർ റഹ്മഹുള്ള അതിൻ്റെ കൂടെ എടുത്തു കൊടുക്കുന്നത് കാണാൻ സാധിക്കും. ഇന്നഹും തീർച്ചയായും അവർ, ലഹും അവർ തന്നെയാകുന്നു, അൽ മൻസൂറൂൻ സഹായിക്കപ്പെടുന്നവർ. വഇന്ന ജൂദനാ, തീർച്ചയായും നമ്മുടെ സൈന്യം, ലഹും അവരാകുന്നു, അൽ ഗാലിബൂൻ അതിജയിക്കുന്നവർ. അല്ലാമ സഅദി റഹ്മഹുള്ള വിവരിക്കുന്നു, അന്നഹും അൽ ഗാലിബൂന ലിഗൈരിഹിം, മറ്റുള്ളവരെക്കാൾ അതിജയിക്കുന്നവർ ഇവരാകുന്നു. അൽ മൻസൂറൂന മിർ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് സഹായിക്കപ്പെടുന്നവർ ഇവരാകുന്നു. നസ്റൻ അസീസൻ, വളരെ ശക്തമായ തരത്തിലുള്ള പ്രതാപത്തോടുകൂടിയുള്ള സഹായം. യതമക്കനൂന ഫീഹി മിൻ ഇഖാമത്തി ദീനിഹിം, തങ്ങളുടെ ദീനിനെ സ്ഥാപിക്കാൻ, അതിനെ നിലനിർത്താൻ സഹായിക്കുമാറുള്ള. വഹാദിഹി ബിഷാറത്തുൻ അദീമ ലിമനിത്തസഫ ബി അന്നഹു ജുന്ദുല്ലാ, ഇത് അള്ളാഹുവിൻ്റെ സൈന്യം എന്ന വിശേഷണം ഒരു മഹത്തായ സന്തോഷ വാർത്ത അറിയിക്കുന്നു. ബി അൻ കാനത്ത് അഹ്വാലുഹു മുസ്തഖീമത്തുൻ വഖാതല മൻ അമറ ബിഖിതാലിഹിം അന്നഹു ഗാലിബുൻ മൻസൂറുൻ, അള്ളാഹു തങ്ങളുടെ ശത്രുക്കളുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ അത് കൃത്യമായി പ്രാവർത്തികമാക്കിക്കൊണ്ട് ശരിയാം വണ്ണം നിലക്കൊണ്ടവർ ആ ആളുകളെക്കുറിച്ച് അള്ളാഹു അവർ അള്ളാഹുവിൻ്റെ സൈന്യമാണെന്നാണ് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ കാണാം ഇന്നഹും യഅനി ലാ ഗൈറുഹും, അവർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരല്ല അവർ തന്നെയാകുന്നു എന്നർത്ഥം. അൽ മൻസൂറൂന ഐ അല്ലദീന യൻസുറുഹുമുല്ലാഹു അസ്സ വജല്ല, അല്ലാ അവരെ സഹായിക്കും. ബിമാ യുഖദ്ദിറുഹു മിനൽ ആയാത്തി ഔ ബിമാ യുർസിലുഹു മിനൽ ജുനൂദി, അല്ലാഹു അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ടും അല്ലാഹു അയച്ച അവൻ്റെ സൈന്യത്തെക്കൊണ്ടും. എന്നിട്ട് പറയുന്നു ഫഫി ബദർ അർസലല്ലാഹു അൽ മലായിക്ക, ബദറിൽ അല്ലാഹു മലായിക്കത്തുകളെ അയച്ചു. ഫഖാതലത് മഅ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ മലായിക്കത്തുകൾ പ്രവാചകന്റെ കൂടെ യുദ്ധത്തിൽ ഏർപ്പെട്ടു. വഫിൽ അഹ്സാബി, അതുപോലെ തന്നെ അഹ്സാബ് യുദ്ധത്തിൽ അർസലല്ലാഹു തആല അർരീഹ ശദീദ, ശക്തമായ കാറ്റിനെ അല്ലാഹു അയച്ചു. വമഅഹ ജുനൂദൻ, അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ സൈന്യത്തെയും അയച്ചു. ഫർസൽന അലൈഹിം റീഹൻ വജുനൂദൻ ലം തറൗഹ, ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് സൂറത്തുൽ അഹ്സാബിലെ 9-ാമത്തെ വചനത്തിൽ കാണാം ഫർസൽന അലൈഹിം, അവരുടെ മേൽ നാം അയച്ചു റീഹൻ, കാറ്റിനെ അയച്ചു. വജുനൂദൻ ലം തറൗഹ, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത സൈന്യത്തെയും അയച്ചു. ഫജമ അല്ലാഹു ഫിൽ അഹ്സാബി ബൈനൽ മലായിക്കത്തി തുദ്ഖിലു റുഅബ ഫി ഖുലൂബി ഹാഉലാഇൽ അഅദാഇ, അഹ്സാബ് യുദ്ധത്തിൽ അല്ലാഹു മലായിക്കത്തുകളെയും അതുപോലെ തന്നെ കാറ്റിനെയും അയക്കുകയുണ്ടായി. മലായിക്കത്തുകൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഭയം ഇട്ടുകൊടുത്തു. വബൈന ദീഹി അല്ലത്തി തസൽസലഹും ഹത്താലം യുഖിറലഹും ഖറാറൻ ഫഹറബു, ആ ശത്രുക്കൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ അവരെ ഇളക്കി വിടുന്ന രൂപത്തിലുള്ള കാറ്റ് അവരിലേക്ക് അയച്ചു. അങ്ങനെ അവർ വിരണ്ടോടി. അങ്ങനെ ഫഹും മൻസൂറൂന മിൻ ഖിബലില്ലാ, അല്ലാഹുവിൻ്റെ അടുക്കിൽ നിന്നുള്ള സഹായം കൊണ്ട് ഈ വിശ്വാസികൾ സഹായിക്കപ്പെട്ടു. ബിമാ യുർസില മിനൽ ആയാത്തി ഔ മിനൽ മലായിക്ക, അല്ലാഹു അയച്ച കാറ്റുകൊണ്ടും അതേപോലെ തന്നെ മലായിക്കത്തുകളെ കൊണ്ടും അവർ സഹായിക്കപ്പെട്ടു. ഇതുപോലെയുള്ള സഹായത്തെക്കുറിച്ചാണ് ഈ വചനത്തിൽ പരാമർശിക്കുന്നതെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. ഇന്നഹും, തീർച്ചയായും അവർ, ലഹുമുൽ മൻസൂറൂൻ, അവർ തന്നെയാകുന്നു സഹായിക്കപ്പെടുന്നവർ. തുടർന്ന് 173-ാമത്തെ വചനം, വ ഇന്ന ജൂദന ലഹുമുൽ ഗാലിബൂൻ, വ ഇന്ന ജൂദന, നിശ്ചയമായും നമ്മുടെ സൈന്യം, ലഹും അവർ തന്നെ, അൽ ഗാലിബൂൻ, വിജയികൾ, ശക്തി കവിഞ്ഞവർ, നമ്മുടെ സൈന്യം തന്നെയാണ് വിജയികൾ. ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നു, ഐ തകൂനു ലഹുമുൽ ആഖിബ, നമ്മുടെ സൈന്യത്തിനാകുന്നു നല്ല പര്യവസാനം. ഇമാം തബരി റഹ്മത്തുള്ള പറയുന്നു, യഖൂൽ വ ഇന്ന ഹിസ്ബനാ വ അഹ്ലു വിലായതിനാ, നമ്മുടെ സൈന്യം, നമ്മുടെ കക്ഷി, അതുപോലെ തന്നെ നമ്മുടെ മിത്രങ്ങൾ, ലഹുമുൽ അഗാലിബൂൻ, അവരാകുന്നു വിജയികൾ, അതിജയിക്കുന്നവർ. യഖൂൽ ലഹുമുൽ ളുഫ്റു വൽ ഫലാഹു, അവർക്കാവുന്നു വിജയം. അല അഹ്ലിൽ കുഫ്രി ബിനാ, നമ്മളിൽ അവിശ്വസിച്ചവർ ആ ആളുകളുടെ മേൽ. വൽ ഖിലാഫി അലൈനാ, നമുക്ക് എതിർ പ്രവർത്തിച്ച ആ ആളുകൾക്കെതിരിൽ അവരുടെ മേൽ നമ്മുടെ കക്ഷിക്കാകുന്നു വിജയം. ഇമാം ബഗ്‌വി റഹ്മത്തുള്ളാഹി പറയുന്നു, ഹിസ്ബുല്ലാ ലഹുമുൽ ഗലബത്തു ബിൽ ഹുജ്ജത്തി വൻ നുസ്രത്തി ഫിൽ ആഖിബ, അല്ലാഹുവിൻ്റെ കക്ഷി, അവർക്കാകുന്നു വിജയം, എല്ലാ നിലയിലും സഹായവും അവർക്കാകുന്നു. അല്ലാമ ഷൗക്കാനി റഹ്മഹുല്ലാ ഈ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് സൂറത്തുൽ അഅ്റാഫിലെ 128-ാമത്തെ വചനം അനുബന്ധമായി കൊടുക്കുന്നു. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, നല്ല പര്യവസാനം തഖ്വ പാലിച്ചുകൊണ്ട് ജീവിച്ചവർക്കാകുന്നു. ഇബ്നു ജുസിയ് റഹ്മഹുല്ലാ അദ്ദേഹം ആ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, ഹാദൻ നസ്റു വൽ ആഖിബതു വൽ ഗലബതു, ഈ അതിജയിക്കലും ഈ സഹായവും, ബി ളുഹൂരിൽ ഹുജ്ജത്തി വൽ ബുർഹാനി വബി ഹസീമത്തി അൽ അഅദാഇ ഫിൽ ഖിതാൽ, പ്രമാണം കൊണ്ടുള്ള സഹായിക്കലാകുന്നു, മറ്റു മതങ്ങളെ, മറ്റു ആദർശങ്ങളെ അതിജയിക്കുന്ന തരത്തിലുള്ള പ്രമാണം. അതുപോലെ തന്നെ ശത്രുക്കളുമായിട്ടുള്ള യുദ്ധത്തിലുള്ള വിജയം, വബി സഅദത്തി ഫിൽ ആഖിറ, പരലോകത്തുള്ള സൗഭാഗ്യവുമാകുന്നു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വചനം കാണാം, ജുന്ദുല്ലാഹി ഫിസ് സമാഇ അൽ മലായിക, ആകാശത്തുള്ള മലായിക്കളാകുന്നു ആകാശത്തിൽ അള്ളാഹുവിൻ്റെ സൈന്യം. വഫിൽ അർദി, ഭൂമിയിലുള്ള സൈന്യമെന്ന് പറഞ്ഞാൽ അൽ ഗുസാത്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാകുന്നു. അതുപോലെ തന്നെ ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാലി ഹുസൈമി റഹ്മാൻ വിശദീകരിക്കുന്നു, വ ഇന്ന ജുന്ദന അൽ ജുന്ദുഹും അൽ മുദാഫിഊന അമ്മൻ, അൽ ജുന്ദുഹും അൽ മുദാഫിഊന അമ്മൻ ഹും ജുന്ദുൻ ലഹു, പ്രതിരോധം തീർക്കുന്നവരെക്കുറിച്ചാണ് സൈന്യം എന്ന് പറയുക. അല്ലദീന യൻസുറൂനഹു വ യുദാഫിഊനഹു, അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്നവർ, അതിന് പ്രതിരോധം തീർക്കുന്നവർ. അതുകൊണ്ടാണ് ആ അർത്ഥത്തിലാണ് ജുനൂദുൽ അമീർ ലെ ഭരണാധികാരിയുടെ, വ സുൽത്താനി, അതുപോലെ തന്നെ രാജാവിൻ്റെ ഭരണാധികാരിയുടെ സൈന്യം എന്ന് പറയാറുള്ളത്. വമ അഷ്ബഹു ദാലിക വഹുനാ യഖൂൽ വ ഇന്ന ജുന്ദന, ഇവിടെ നമ്മുടെ സൈന്യം എന്ന് പറഞ്ഞാൽ ഐ ജുന്ദുല്ലാ വഹാഉലാഇ അൽ ജുന്ദു ലൈസൂ ജുന്ദൻ ലില്ലാഹി ലിഹാജത്തില്ലാഹി ഇലൈഹിം വലാക്കിൻ ലി അന്നഹും യുദാഫിഊന അൻ ശറഇഹി ഫസാറു ജുന്ദൻ ലഹു. ഇവിടെ അള്ളാഹുവിൻ്റെ സൈന്യമെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് സഹായിക്കേണ്ട സൈന്യത്തിൻ്റെ ആവശ്യമില്ല, എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിനെ പ്രതിരോധിക്കുന്നവർ എന്ന നിലക്ക് അവർ അള്ളാഹുവിൻ്റെ സൈന്യം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. വഹാ ഉലാ ഇൽ ജുന്ദു ഉഹുമുൽ ഗാലിബൂൻ, ഈ സൈന്യമാകുന്നു അതിജയിക്കുന്നവർ. ലി കൗനിഹിം ജുന്ദുല്ലാ, അവർ അള്ളാഹുവിൻ്റെ സൈന്യമായതിനാൽ. വല്ലാഹു സുബ്ഹാനഹു വതആല യഖൂൽ, അള്ളാഹു പറയുന്നു, കതബല്ലാ, അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു, നിയമമാക്കിയിരിക്കുന്നു, ലഅഗ്ലിബന്ന അന വറുസുലി, തീർച്ചയായും ഞാനും എൻ്റെ ദൂതന്മാരും അതിജയിക്കുക തന്നെ ചെയ്യും. സൂറത്തുൽ മുജാദിലയിലെ 21-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. ഫജുന്ദുല്ലാ അല്ലദീന യദുബൂന അൻ ശരീഅതിഹി ലാബുദ്ദ അൻ തകൂന ലഹുമുൽ ഗലബ, അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്നവർ അവർ അനിവാര്യമായും അതിജയിക്കുന്നവർ തന്നെയായിരിക്കും. വലിഹാദ ഖാല തആല ലഹുമുൽ അഗാലിബൂൻ, അതുകൊണ്ടാണ് അവർ അള്ളാഹു അവരാകുന്നു അതിജൈവിക്കുന്നവർ എന്ന് പറഞ്ഞത്. വൽ ജുംലത്തു കൽ അവ്വലി മുഅക്കദത്തുൻ ബി സലാസത്തി മുഅക്കിദാത്തിൻ, ഈ വചനം മൂന്ന് തൗക്കീദുകൾ കൊണ്ട് ശക്തിപ്പെടുത്തിയിരിക്കുന്നു, ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. ഇന്ന വല്ലാം വളമീറുൽ ഫസുൽ, ഈ മൂന്ന് തൗക്കീദുകൾ കൊണ്ട് ശക്തിപ്പെടുത്തിയിരിക്കുന്നു, അതാണ് ഈ വചനത്തിൻ്റെ പ്രത്യേകതയായി എടുത്തു പറഞ്ഞ കാര്യം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൈന്യം അതിജയിക്കുക തന്നെ ചെയ്യും, മറ്റൊരാൾക്കും അവരെ തോൽപ്പിക്കാൻ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഗണത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്ന, ആ ദീനിന് വേണ്ടി നിലകൊള്ളുന്ന സജ്ജനങ്ങളിൽ, സ്വർഗാവകാശികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സോഫാത്തിലെ 170 മുതൽ 173 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം കാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലാ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
0: അതെ,
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതെ,
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
0: അതിരുകൾ.
1: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
0: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ് പ്രവാചകൻ്റെ.

0: മായി അവതരിച്ച ആയത്ത്, മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 556-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: يسبح لله ما في السماوات وما في الأرض له الملك وله الحمد

0: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹസീൻ അവതരണം ഹാഫിൽ അബ്ദുഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 170, 171 ആയത്തുകളാണ് ഇൻഷാല്ലാ എന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും.

قيل لهم وإذا ذال എന്ന അക്ഷരത്തിന്റെ ഉച്ചാരണം وإذا ذا ذي ذو إذ وإذا وإذا ഇങ്ങനെയല്ല പറയേണ്ടത് وإذا وإذا قيل ذا ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ അറ്റം നമ്മുടെ മുൻപല്ലുകൾക്ക് ഇടയിലൂടെ വളരെ നേരിയ തോതിൽ അതിൻ്റെ അറ്റം പുറത്തായിരിക്കും. വളരെ നേരിയ തോതിൽ ഷാഇൻ്റെ അത്രയില്ല എന്നർത്ഥം. വ ഇത തീല കോഫ് തൊണ്ടയുടെ മുകൾ ഭാഗമാണ്, ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം. വ ഇത തീല കോ തീ കൂ എക്ക് തീല വ ഇത തീല ലഹുമുറ്റബിയു. ഇവിടെ അയിന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അയിന് ഹംസ പോലെ ആവരുത്. വഇദ ഖീല ലഹും തബിഉ അല്ല ഇത്തബിഉ ഇത്തബിഉ. മാ അൻസലല്ലാഹ് മാ മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ മദ്ദ് മുൻഫസൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. മാ അൻസലല്ലാഹ്. ഇനി അൻസല നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന അൻസല أنزل الله قالوا قالوا بل نتبع قالوا بل نتبع عين അതുപോലെ تاء نتبع ولا نتبع ولا نتبع ما ألفينا مد منفصل نالو انجو حركتنده قدر نيتاونا مد ما ألفينا عليه آباءنا آباءنا مد متصل നിർബന്ധമായിട്ട് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. മദ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ആബ അലിഫ് ശേഷം ഹംസ ആബ അ അതേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. നിർബന്ധമായിട്ടും നീട്ടണം, മദ് മുത്തസിൽ വാജിബാണ്. أَوَلَوْ كَانَ آبَاؤُهُمْ ഇവിടെയും മദ് മുത്തസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. آبَاؤُهُمْ لَا يَعْقِلُونَ لَا يَعْقِلُونَ عَيْن قَاف عَيْن തൊണ്ടയുടെ മധ്യഭാഗം, അതുപോലെ قَاف ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗവും. يَعْقِلُونَ ഷൈഔല തൻവീന് ശേഷം വാവ്. ഇത് ഖാം ബിഗുന്ന തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇത് ഖാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഷൈഔല യഹ്തദൂൻ ഹാ തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. വളരെയധികം ശ്രദ്ധിക്കണം യഹ്തദൂൻ എന്ന്. ولا يهتدون ഇങ്ങനെ ഉദരദ് ولا يهتدون يه ها هي هو اه ايه ولا يهتدون يهتدون. അടുത്ത ആയത്ത് ومثل الذين كفروا ومثل الذين كفروا كمثل. ഇവിടെ മസലു അതുപോലെ കമസലി ഇവിടെ രണ്ടിലും സ എന്ന അക്ഷരം അത് ഉച്ചരിക്കുമ്പോൾ സീനായി പോവരുത്. വമസലു എന്ന കമസലി അല്ല വമസലു. സ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം നേരത്തെ പറഞ്ഞതുപോലെ ദാലിനേക്കാൾ കൂടുതൽ നമ്മുടെ മുൻപല്ലുകൾക്കിരു നിരകൾക്കിടയിലൂടെ അല്പം പുറത്തായിരിക്കണം. ദാലിനേക്കാൾ വളരെ നേരിയ തോതിൽ കുറച്ചും കൂടെ കൂടുതൽ, അതാണ് സ. വമസലു വമസലു ലദീന അല്ലദീന الذين لا الذين كفروا كفروا انه كمثل انه الا كفروا كفروا كمثل الذي كمثل الذي ومثل الذين كفروا كمثل الذي ينعق ينعق سكون النون ശേഷം ആയിൻ അതേ പദത്തിലാണ്. ഇനി രണ്ട് പദത്തിലാണെങ്കിലും ശരി, ആയിൻ വന്നാൽ ഇസ്ഹാറ ചെയ്യണം. ആയിൻ ഖൽഖലയുടെ ഹൽഖിൻ്റെ അക്ഷരങ്ങളാണ്, അഥവാ തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണ് അയിന്. അതുകൊണ്ട് തന്നെ അവിടെ ഇസ്ഹാർ ചെയ്യും, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. യൻ അയക്കു യൻ അയക്കു. അയിനും ഖാഫും ഉച്ചാരണം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മധ്യഭാഗം അയിന്, ഖാഫ് ചെറുനാക്കിൻ്റെ ഒരു ഭാഗവും.
ينعق بما لا يسمع يسمع عين തൊണ്ടയുടെ മധ്യഭാഗം ഇല്ല ദുആ വനിദാ ഈ രണ്ട് നീട്ടലും മദ്ദും മദ്ദ് മുത്തസിലാണ് നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ വന്നു അതുകൊണ്ടാണത് ദുആ ഇവിടെ ദുആ തൻവീന് ശേഷം വാ ഇദ്ഗാം ബിഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം തൻവീനിനെ വാ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിക്കണം ഇനി വനിത അവിടെ വഖഫ് ചെയ്യുമ്പോൾ വനിത എന്നല്ല വനിത രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടി നിർത്തുകയാണ് വേണ്ടത് സ്വമ്മും ബുക്മുന്ന് സ്വാദ് സ്വാദാണ് ഹെവി ലെറ്ററാണ് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം സ്വാ സ്വൈ സു സുമ്മും തൻവീന് ശേഷം ബ മീമിന് തൻവീനാണ് അവിടെ തൻവീൻ വന്നാൽ ശേഷം ബ വന്നാൽ ഇഖ്ലാബ് തൻവീനിനെ മീമാക്കി മാറ്റണം സുമ്മും ബുക്മുൻ ബുക്മുൻ അംയൂൻ ബുക്മുൻ അവിടെ മണിക്കരുത് ഇള്ളുഹാറിൻ്റെ അക്ഷരമാണ് അയന് അംയൂൻ ഫ ഇവിടെ തൻവീന് ശേഷം ഫ അവ്യക്തമാക്കി മണിക്കണം ഇഖ്ഫാ ബിഗുന്ന ഫഹും ലാ യഅഖിലൂൻ ഫഹും ലാ യഅഖിലൂൻ ഐന ഖാഫ് ഉച്ചാരണം ശ്രദ്ധിക്കുക ഒന്നുകൂടെ ഓതാം

0: ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീകും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബഖറയിലെ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് കിഡ്സ് ടൈമിലേക്കാണ്. ഇന്ന് സൂറ ഗാഫിർ 25 മുതൽ 33 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, phone 9020840840,
2: www.peaceradio.com. വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ ജുസ് പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.

وقذف في قلوبهم الرعب فريقا تقتلون وتأسرون فريقا وأورثكم

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ ജുസ്, പാരായണം ചെയ്തത് ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനും ശരിയായ പാരായണ നിയമങ്ങളോടെ അത് ഹൃദയത്തിൽ ഉറപ്പിക്കാനും അവസരമൊരുക്കുന്ന പീസ് ഖുർആൻ റേഡിയോയുടെ വിജ്ഞാന പരിപാടി ഹിഫുദുൽ ഖുർആൻ സക്കീർ മൗലവി എടത്തനാട്ടുകരയുടെ നേതൃത്വത്തിൽ സൂറ സജദയിലെ നാലാമത്തെ വചനത്തിന്റെ തുടർച്ചയിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറ സജദയിലെ 1, 2, 3, 4 ആയത്തിൻ്റെ പകുതി വരെ നമ്മൾ ഹിഫ്ളാക്കി കഴിഞ്ഞു. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ഹിഫ്ളാക്കുന്നത് കഴിഞ്ഞ ആയത്തിൻ്റെ ബാക്കി ഭാഗം കൂടിയാണ്. അതോടൊപ്പം നമുക്ക് ആദ്യം മുതലൊന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് ഹിഫ്ളിലേക്ക് കടക്കാം.

0: ഇൻഷാ അല്ലാ സൂറത്തു സജദയിലെ നാലാമത്തെ ആയത്ത് മുഴുവനായും നമ്മൾ പഠിച്ചു. അൽഹംദുലില്ലാ. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിച്ച് കേൾക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സജദയിലെ നാലാമത്തെ വചനത്തിന്റെ തുടർച്ചയായിരുന്നു ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാം. അവതരിപ്പിച്ചത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോക പ്രശസ്ത ഖുർആൻ പാരായണ വിദഗ്ധരായ ഖാരിഉകളുടെ മനോഹരമായ ഖുർആൻ പാരായണമാണ് തൻസീൽ പ്രോഗ്രാം. ഇന്ന് പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അഹമ്മദ് നുഫൈസ്.
3: أعوذ بالله من الشيطان الرجيم.